0: വചനങ്ങളിലൂടെ
1: നിങ്ങൾ വെവ്വേറെയല്ല, കൂടിയിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നിസ്സംശയം ബർക്കത്ത് സംഘത്തിന്റെ കൂടെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ കൂടെത്തി. ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സന്തോഷമാണ് കേട്ടോ ജീവിതത്തിൽ, ബാക്കി എന്തുണ്ടായിട്ടും സന്തോഷമില്ലെങ്കിൽ പിന്നെ എന്തിനുള്ള നമ്മുടെ ലൈഫ് എന്ന് ചോദിക്കില്ലേ. സന്തോഷിക്കേണ്ട കാരണങ്ങളും കാര്യങ്ങളും പക്ഷെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. നമ്മുടെ മുന്നിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാകും, ചിലതെല്ലാം നമ്മൾ എടുക്കും, അപ്പൊ നമുക്ക് സന്തോഷം കിട്ടും. ചിലത് സന്തോഷിക്കാനുള്ളതാണെങ്കിൽ കൂടി നമ്മളത് വേണ്ടാന്ന് വെക്കും, എന്നിട്ട് അയ്യോ എനിക്കെന്താ സന്തോഷമില്ലാത്തതെന്ന് ചോദിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ കടന്നു വരുന്നുണ്ട്. അത് പക്ഷെ നമ്മൾ കാണണം, അതിനാണ് കണ്ണു തുറന്നു നോക്കണം എന്ന് പറയുന്നത്. അതിനെതിരെ മുഖം തിരിച്ചിട്ടോ അല്ലെങ്കിൽ കണ്ണടച്ച് നിന്നിട്ടോ പിന്നെ നമ്മൾ കുറ്റം പറയാനായിട്ട് പാടില്ല. അതുകൊണ്ട് നമ്മുടെ ലൈഫ് സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മളെ സന്തോഷിപ്പിക്കാൻ മറ്റാർക്കും പറ്റില്ല, നമ്മൾ തന്നെ അതിന് ഇനീഷ്യേറ്റീവ് എടുക്കണം. അതുകൊണ്ട് സന്തോഷിക്കാനുള്ള റീസൺസ് നമ്മൾ തന്നെ ഉണ്ടാക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ടൊന്ന് സന്തോഷിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ അലയുള്ളികൾ ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. അതെന്താന്ന് ഞാൻ പറയാം, പക്ഷേ കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. ഓരോരുത്തർക്കും സന്തോഷം എന്ന് പറയുന്നത് ഓരോന്നായിരിക്കും. ചിലർക്ക് ചില വ്യക്തികളായിരിക്കാം, ചിലർക്ക് മറ്റു കാര്യങ്ങളായിരിക്കാം, ചിലർക്ക് ചില സ്ഥലങ്ങളായിരിക്കാം, ചിലർക്ക് ചില ഭക്ഷണങ്ങളായിരിക്കാം. അപ്പൊ സന്തോഷം എന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. ചില സമയത്ത് നമ്മൾ അറിയാതെ ഓർക്കാപ്പുറത്ത് ചില സന്തോഷങ്ങൾ വന്നു ചേരാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എന്നെ ഡിഗ്രി ക്ലാസ്സിൽ പഠിപ്പിച്ച രണ്ട് ടീച്ചേഴ്സിനെ കാണാനിടയായിട്ടോ, ഒട്ടും പ്രതീക്ഷിക്കാതെ അവരെ ഞാൻ കണ്ടപ്പോ, ചില ആൾക്കാർ പറയാറില്ലേ സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയിന്ന്. സത്യത്തിൽ അങ്ങനെ ഒരു അനുഭവം ഇന്നോളം ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടില്ല. പക്ഷെ അവരെ കണ്ടപ്പോ, അവരെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചപ്പോ, ആ സന്തോഷം കൊണ്ടാണ് കരച്ചിൽ വന്നത്. അത് സന്തോഷം കൂടിക്കഴിഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം എന്ന് പറയുന്നത് കണ്ണിൽ നിന്നും വെള്ളം വരുന്ന ഇന്നലെ ആട്ടോ മനസ്സിലായത്. അപ്പൊ ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് നമ്മളെ കാണുന്നു, അവര് നമ്മളെ തിരിച്ചറിയുന്നു, അവര് നമ്മളെ സ്നേഹം കാണിക്കുന്നു, നമ്മൾ പഠിപ്പിച്ച കാലഘട്ടത്തെ കുറിച്ച് ഓർക്കുന്നു. അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ചിലപ്പോഴെങ്കിലും മുന്നിലേക്ക് വരാറുണ്ട്. അപ്പൊ അതിനെ നമ്മൾ സന്തോഷിക്കുക. അങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ പാഴാക്കി കളയാനായിട്ട് പാടില്ല. ഓർമ്മകൾ എന്ന് പറയുന്നത് പലപ്പോഴും സന്തോഷിക്കാനുള്ളതായിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾക്ക് വിഷമം തന്നിട്ടുള്ള ഓർമ്മകൾ പോലും പിന്നീട് നമുക്ക് വിഷമല്ലാതെ മാറിയിട്ടുണ്ട്. അത് കാലഘട്ടം കഴിയുമ്പോൾ അതൊക്കെ മാറുന്നതാണ്. എനിവേ, സന്തോഷിക്കാനുള്ള അവസരങ്ങൾ അത് ആരും കളയാൻ പാടില്ല കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. സ്റ്റേ ട്യൂൺഡ്.

എൺപതുകളിലും തൊണ്ണൂറുകളിലും ജനിച്ചവർക്ക് കുറച്ച് സ്നേഹം കൂടുതലായിരിക്കും എന്ന് പറയുന്നു. റിയാലിറ്റിയെ പറ്റി ചിന്തിക്കാനുള്ള ശേഷി കൂടുതലാന്ന് പറയുന്നു. ഉള്ളതാണോ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോസിനോ ആണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. 80s 90s കിഡ്സ്, ഇവര് ഇന്നത്തെ ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് അല്ല, യഥാർത്ഥത്തിൽ ഒരു കമ്പാരിസൺ പാടില്ല എന്നാണ്, പക്ഷെ ചില സമയങ്ങളിൽ നമ്മളങ്ങനെ ചെയ്തു പോകും. ഇന്നത്തെ തലമുറയെ അപേക്ഷിച്ചിട്ട് ഈ 80s 90s ജനിച്ചവർക്ക് കുറച്ചും കൂടി സ്നേഹിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ക്ഷമ ഇതൊക്കെ കൂടുതലായിരിക്കും എന്ന് പറയുന്നു. അതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിൾ പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് ജനിച്ച് വളർന്ന കാലഘട്ടവും ഇന്നത്തെ തലമുറ ജനിച്ച് വളർന്ന കാലഘട്ടവും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതായത് ഒരു ടെക്നോളജിയും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അടുത്ത കാലെടുത്ത് വെക്കുന്നത് ടെക്നോളജീസിന്റെ തുടക്കത്തിലും പിന്നീട് വളർച്ചയിലും ഇപ്പൊ തന്നെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഈ 90s 80s ജനിച്ച ആൾക്കാർ കടന്നു പോയിട്ടുള്ളത്. അപ്പൊ അവരെല്ലാം എക്സ്പീരിയൻസ് ചെയ്തു ടെക്നോളജി ഇല്ലാത്ത ആ ഒരു നിർമ്മലമായ ഒരു കാലഘട്ടം എന്നൊക്കെ പറയില്ലേ, ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു സമയം, അത് കടന്നുപോയി. അത് കഴിഞ്ഞ് ടെക്നോളജി വന്നു, അത് കണ്ടു, അത് യൂസ് ചെയ്തു, ഇപ്പൊ അതിൻ്റെ കൂടെ ജീവിച്ചും തുടങ്ങി. ഇന്നത്തെ തലമുറയ്ക്ക് അന്നത്തെ കാലഘട്ടം അറിയില്ല, ടെക്നോളജി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. അതിപ്പോ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? റേഡിയോ സിനിമ ആണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

90s eighties ജനിച്ച ആൾക്കാർ ടെക്നോളജി ഇല്ലാത്തൊരു കാലഘട്ടം ജീവിച്ചിട്ടുണ്ടായിരുന്നു. അവരിന്ന് ഈ ടെക്നോളജി ഉള്ള കാലഘട്ടത്തിലും ജീവിക്കുന്നു. റേഡിയോസിനോട് കേൾക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. STD ബൂത്ത് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾ ചോദിക്കാതെ എന്താണ് സാധനം എന്ന്, അല്ലെങ്കിൽ കോയിൻ ഇട്ട് ഫോൺ ചെയ്യുക, മൊബൈൽ അല്ലാതെ മറ്റൊരു ടെലിഫോണിനെ കുറിച്ച് അവർക്ക് ചിലപ്പോൾ അറിവുണ്ടാവില്ല. ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് അയക്കുന്ന സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അയക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇമെയിൽസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലായിന്ന് വരില്ല. അപ്പോൾ ഇതെല്ലാം അനുഭവിച്ച അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ 80s-ലും 90s-ലും ജനിച്ച ആൾക്കാർക്ക്. അപ്പോൾ ഫോൺ ഇല്ലാതിരുന്ന, സ്മാർട്ട് ഫോൺ ഇല്ലാതിരുന്ന, മെസ്സേജ് വാട്സപ്പ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ട് പറയുന്ന ഒരു അവസരമായിരുന്നു. അടുത്ത വീട്ടിൽ ചെല്ലുന്നു, എടാ ഇന്ന കാര്യമുണ്ടെന്ന് നമ്മൾ അവരോട് ഡയറക്റ്റ് ആണ് പറയുന്നത്. ഇന്ന് അങ്ങനെയില്ല, ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് മെസ്സേജ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ തലമുറയ്ക്ക് സ്നേഹവും ഈ പറയുന്ന ഇമോഷൻസും കുറച്ച് കൂടുതലാണെന്ന് പറയുന്നു. കമ്പാരിറ്റീവ്ലി ഇന്നത്തെ തലമുറയ്ക്ക് അത് കുറവാണെന്ന് പറയുന്നു. എന്ത് തോന്നുന്നു, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ, അതെല്ലാം തെറ്റാണോ? എന്തായാലും ശരിയും തെറ്റൊക്കെ അവിടെ നിൽക്കട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് മറക്കണ്ട, സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുമ്പോൾ അതിനോട് കണ്ണടയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: This Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
1: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം എല്ലാവർക്കും. സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു നല്ല ദിവസത്തിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ്. ജൂലൈ 27 ജൂലൈ മാസം ഇങ്ങനെ പതുക്കെ അവസാനിക്കാനായിട്ട് പോകുന്നു. തിങ്കളാഴ്ച ദിവസമാണ്. അപ്പോൾ ഈ ഒരു ഡേ, ഈ ഒരു മൺഡേ നിങ്ങളുടെ ലൈഫിലെ ഒരു നല്ല ഡേ ആയിട്ട് മാറട്ടെ എന്നുള്ള നല്ലൊരു വിഷസ് നൽകിക്കൊണ്ടാണ് ഈ ദിവസം നമ്മൾ ആരംഭിക്കുന്നത്. എനിക്കിന്ന് ആദ്യം ഷെയർ ചെയ്യാനായിട്ടുള്ളത് APJ അബ്ദുൽ കലാം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വം അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളാണ് കേട്ടോ. നമുക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. ആദ്യ വിജയത്തിന് ശേഷം വിശ്രമിക്കരുത്. നമ്മുടെ ലൈഫിലൊരു ഒരു വലിയ വിജയത്തിലേക്കും അല്ലെങ്കിൽ ഒരു ആദ്യ വിജയത്തിലേക്കൊക്കെ നമ്മൾ എത്തുകയാണെങ്കിൽ അതിനുശേഷം നമ്മൾ വിശ്രമിക്കരുത്. എന്തെന്നാൽ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത തവണ നിങ്ങൾക്ക് വീഴ്ച പറ്റിയാൽ നിങ്ങളുടെ ആദ്യ വിജയം ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് പറയാൻ നിരവധി ചുണ്ടുകൾ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു കോട്ട് നമുക്കെപ്പോഴും, പലപ്പോഴും നമ്മളെ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, നമ്മുടെ വിജയത്തിലേക്ക് നമ്മളെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന ആ ഒരു ഒരു ചിന്ത നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തും. ഒരു വിജയത്തിന് ശേഷം നമ്മൾ ഒരിക്കലും വിശ്രമിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ നല്ല നല്ല വിജയങ്ങൾക്കായിട്ട് നമുക്ക് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ആദ്യത്തെ പാട്ടിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിനുള്ള നല്ല നല്ല വിഷസും വിശേഷങ്ങളും ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിൽ അയക്കാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക് എല്ലാ മെസ്സേജുകളും പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണരാമൻ മൂവിയിലെ പാട്ടാണ് ഇന്നൊരു ആദ്യത്തെ പാട്ടായിട്ട് വരാനായിട്ട് പോകുന്ന ഒരു അടിപൊളി പാട്ടിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. മോർണിംഗ് സവാരി കേട്ട് കേട്ട് കൂട്ടുകൂടാം.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ മെസ്സേജുകളിലേക്ക് ഒന്ന് പോവാണ്. റിയാസ്, ഗുഡ് മോർണിംഗ് ഡിയർ സിസ്, ഓക്കെ എല്ലാവർക്കും ഒരു നൈസ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ റിയാസ് ജോയിൻ ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ ഉമേഷ്, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ജോസഫ് ജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. മുരളി, അദ്ദേഹം പറയുന്നത് അന്നന്നത്തെ ദിനചര്യ ദിവസേന ആസൂത്രണം ചെയ്യുക, അത് നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തും. എത്രയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. സ്നേഹത്തോടെ നേരുന്നു ശുഭദിനം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ APJ അദ്ദേഹത്തിൻ്റെ കോട്ടനെ കുറിച്ച് രവിശങ്കർജിയുടെ സന്തോഷം പങ്കുവയ്ക്കുന്നു. വിജേഷിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. മീരാൻ ഖാൻ്റെ ഗുഡ് മോർണിംഗും വന്നിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ July 27 ഇന്നത്തെ ദിവസം നിങ്ങളുടെ DO1s ആർക്കെങ്കിലും ഒരു സ്പെഷ്യൽ വിഷസ് ഒക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ 5000970917 എന്ന നമ്പറിലേക്ക്. ഇനി ഇപ്പം എനിക്കൊരാളെ കുറിച്ച് ഒന്ന് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ, അതിലേക്ക് ഞാൻ വരാം. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് അടുത്ത പാട്ടുകൾ കൂടി ഒന്ന് കേട്ടതിന് ശേഷം ആ ഒരു ചോദ്യത്തിലേക്ക് എത്താം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് കാർത്തിക്കും നിത്യാമാമനും ചേർന്ന് പാടിയ മേപ്പടിയാൻ മൂവിയിലെ ഒരു നല്ല പാട്ട് വരുന്നു. സമയം 6 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് നമ്മൾ ഒരുമിച്ച് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.

0: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഹായ്, അസ്സലാമു അലൈക്കും, ഞാൻ സജ്ല സലീം.
5: ലൈല മജ്നു നാട്ടിലെ
4: റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: യു ആർ ലിസണിങ് ടു
6: മോർണിംഗ് സവാരി.
1: മോർണിംഗ് സവാരി,
6: മോർണിംഗ് സവാരി,
2: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like you're home.
11: കേട്ടു മതി വരാത്ത, എന്നും നിറഞ്ഞൊഴുകുന്ന സ്വരമാധുരി മലയാളത്തിന്റെ വാനം പാടി നമ്മുടെ സ്വന്തം ചിത്രചേച്ചിക്ക് റേഡിയോ സുനോ 91.7 FM ന്റെ ജന്മദിനാശംസകൾ.

എത്ര കേട്ടാലും മതി വരാത്തൊരു സ്വര മാധുരി, അത് തന്നെയാണ് നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചി അല്ലേ. ഇന്ന് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ ചിത്ര ചേച്ചിക്ക് വളരെ സ്നേഹത്തോടുകൂടി, വളരെ സ്പെഷ്യലായിട്ട്, ഒത്തിരി ഇഷ്ടത്തോടുകൂടി ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുള്ളത്. സമയം 6 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് ഒരുമിച്ച് നമ്മളിങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ചെറിയ ചോദ്യം എന്റെ കയ്യിൽ ഇങ്ങനെ റെഡിയാണ്. ഓക്കെ, ഞാൻ കുറച്ച് ക്ലൂസ് പറയാം. ഈ വ്യക്തി ആരാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി, വളരെ സിമ്പിളാണ്. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെന്ന് അവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമായിരിക്കും. അതിനു മുമ്പ് കുറച്ച് പേരുടെ മെസ്സേജ് കൂടി ഉണ്ട്. രാജേഷ് മട്ടക്കിൽ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് രാജേഷ്. സുബൈർ എത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം കിട്ടില്ല, കിട്ടിയതെല്ലാം ആഗ്രഹിച്ചതുമാവില്ല. ചിലപ്പോൾ വളരെ പ്രയാസകരമായ അവസ്ഥയെ നേരിടേണ്ടി വരുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ പേര് കൂടിയാണ് ജീവിതം എന്ന് പറയുന്നത്. ചിലപ്പോൾ ചിലർക്ക് വളരെ അഡ്വാൻസ്ഡ് ലെവലിലെ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ ലഭിച്ചേക്കാം. അപ്പോൾ മനസ്സിലാക്കുക, ഈ ചിലർ സംതിങ് സ്പെഷ്യൽ ആണ് എന്നുള്ളത്. ഏതവസ്ഥയിലും ലൈഫിനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ജീവിതത്തെ സ്വീകരിക്കുക, മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുക, സഹമനുഷ്യർക്ക് ആവശ്യമുള്ളപ്പോൾ കൈത്താങ്ങാവുക, അതാണ് ഏറ്റവും പ്രധാനം കേട്ടോ. നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവർക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുബൈർ ആണ് ആ ഒരു നല്ല മോർണിംഗ് മെസ്സേജ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഷാജു ശ്രീധറിന്റെ മോർണിംഗ് ഉണ്ട്. ബെൻസൺ ഗുഡ് മോർണിംഗ് പറയുന്നു. ബെൻസൺ ഫിലിപ്പിന്റെ മോർണിംഗ് ആണ്. വെരി ഗുഡ് മോർണിംഗ്. ജസ് ചേച്ചിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജസ് ചേച്ചിക്കും ഫാമിലിക്കും ഒരു നല്ല ഡേ. സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. സുഖമാണോ എന്ന് ചോദിക്കുന്നു. സുഖമായിട്ട് പോകുന്നു ജസ് ചേച്ചി, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ആ ഒരു കുഞ്ഞു ക്ലൂസ് എന്ന് പറയാം. ഈ വ്യക്തി ആരാണെന്നുള്ളത് ഒന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ശ്രമിക്കൂ കേട്ടോ. ഓക്കെ, ആദ്യത്തെ ഒരു സൂചന എന്ന് പറയുന്നത് ഇദ്ദേഹം ക്രിക്കറ്റ് ഹിസ്റ്ററിയിലെ തന്നെ വളരെ ഐക്കോണിക് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. ക്രിക്കറ്റ് ഹിസ്റ്ററിയിലെ തന്നെ വളരെ ഐക്കോണിക് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അതായത് മത്സരത്തിൻ്റെ ഗതി തന്നെ മാറ്റിയ ഒരു റണ്ണൗട്ട്, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച റണ്ണൗട്ടുകളിലൊന്ന് എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പേരിൽ കൂടി കണക്കാക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുറച്ചുകൂടി എളുപ്പമുള്ളൊരു, ഇത്രയും ഈ സൂചനയിൽ നിന്നും കിട്ടുന്ന ക്രിക്കറ്റ് ഫാൻസ് ആരെങ്കിലും ഉണ്ടോ? ചിലർക്ക് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. എച്ച് കെ എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ്. വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, മത്സരത്തിൻ്റെ ഗതി മാറ്റിയ ഒരു റണ്ണൗട്ട്, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച റണ്ണൗട്ടുകളിലൊന്ന് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ ഒരു റണ്ണൗട്ട് നമ്മുടെ മനസ്സിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇതാരാണ് എന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഞാനൊരു എളുപ്പത്തിലൊരു സൂചന കൂടെ പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഫീൽഡിംഗ് കോച്ചായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പല ടീമുകളുടെയും ഫീൽഡിംഗ് കോച്ചായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ആരാണ് ഈ താരം എന്നുള്ളത് മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ, ഏതാണ് ഈ ക്രിക്കറ്റ് താരം എന്നുള്ളത്, മുൻ താരം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, അല്ല കേട്ടോ, സുബൈർ ധോണി എന്നാണ് പറയുന്നത്. അല്ല, ധോണി അല്ല, ഇന്ത്യൻ പ്ലെയർ അല്ല കേട്ടോ, മറ്റൊരു താരം. പക്ഷെ എന്നാൽ നമുക്ക് ഭയങ്കരമായിട്ട് അറിയുന്ന ഒരു സമയത്ത് എന്താ പറയുക, ആ ഒരു പേര്, ആ റൈറ്റ് ആൻസർ പ്രിൻസ് ജോർജ്. കറക്റ്റാണ്, ചന്ദ്രു സി ആണ് ആദ്യം അയച്ചത്. ചന്ദ്രു കറക്റ്റായിട്ട് തന്നെ, അത് എനിക്കറിയാം. ഇങ്ങനെ അത് നന്നായി ഫോളോ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ആ ഒരു പേരൊക്കെ മനസ്സിലേക്ക് എത്തും. ഓക്കെ, ചന്ദ്രു സി പെട്ടെന്ന് തന്നെ ഉത്തരം അയച്ചു തന്നു. പ്രിൻസ് ജോർജും റൈറ്റ് ആയിട്ട് അയക്കുന്നു. പിന്നെ ഷെറിൻ ധോണി അല്ല കേട്ടോ, ഇന്ത്യൻ പ്ലെയർ അല്ല, ഓൾറെഡി ഓക്കെ, മറ്റൊരു പ്ലെയർ. പക്ഷെ അദ്ദേഹത്തിനൊരു പേരൊക്കെ ഉണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനത്തിന് ഗംഭീരമായിട്ടുള്ള പേരുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടൊക്കെയുണ്ട്. ഓക്കെ, ആരാണ് എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഇനി ഇപ്പം കേട്ട് തുടങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. മനാഫെ കറക്റ്റാണ്, സുബൈർ അല്ല കേട്ടോ, അല്ല, മറ്റൊരു പ്ലെയറാണ്. ആരാണെന്നുള്ളത് കണ്ടുപിടിച്ചോളൂ. ഓക്കെ, മത്സരത്തിൻ്റെ ഗതി മാറ്റി ഒരു റണ്ണൗട്ട്, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച റണ്ണൗട്ടുകളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഇദ്ദേഹം ഫീൽഡിംഗ് കോച്ചായിട്ട്, ആ ഫീൽഡിംഗ് എന്നുള്ള വാക്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്ന് കരുതുന്നു. അദ്ദേഹം ഫീൽഡിംഗ് കോച്ചായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. നമ്മളുടെ ഐ പി എല്ലിൽ പല ടീമുകളുടെയും ഫീൽഡിംഗ് കോച്ചായിട്ടും അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പം ഏതാണ് ആ താരം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചെറിയ ചോദ്യമാണ് ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഫീൽഡിങ്ങിലൊരു വിപ്ലവം തീർത്ത ഒരു താരമാണ്. അതായത് കളിക്കാരുടെ ആ ഒരു ഫിറ്റ്നസ്സിനും ഗ്രൗണ്ടിലെ വേഗതയ്ക്കുമൊക്കെ എത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല പ്രകടനങ്ങളിലൂടെയും. അപ്പോൾ അതാരാണ് എന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. 5000 എന്ന നമ്പറിലേക്ക്, 5000 എന്ന നമ്പറിലേക്ക് മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മളെത്തുന്നു. സമയം 6 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്.

0: frequency. Now available on Vodafone Shuf app.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select tournaments. Visit Kalyan Jewelers today. Conditions apply.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
5: Malabar Golden Diamonds Morning Safari.
6: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like you're
10: home. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇനിയും കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. അസ്പാക്ക്, അദ്ദേഹത്തിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ്. റാഫേൽ ജോമോൻ റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്. സുജിത് എസ് കറക്റ്റ് ആണ് അയച്ചു തന്നിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. അജയ്യുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, അദ്ദേഹം അല്ല കേട്ടോ. നെക്സ്റ്റ് ബിനോയുടെ മെസ്സേജാണ്. ബിനോയ് കറക്റ്റ് ആയിട്ട് തന്നെ അയച്ചു വന്നിട്ടുണ്ട്. കറക്റ്റാണ്, ആ പേര് കറക്റ്റ് തന്നെയാണ് കേട്ടോ. ജസ്റ്റ് ജി ചോദിക്കുന്നത് ഇന്ന പ്ലെയർ ആണോ, കറക്റ്റാണ് കറക്റ്റാണ് കേട്ടോ. ഓക്കെ, കണ്ടുപിടിച്ചു അല്ലേ, അടിപൊളി, സൂപ്പർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഗ്രേറ്റസ്റ്റ് ഫീൽഡേഴ്സ് ഓഫ് ഓൾ ടൈം എന്നുള്ള ആ ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. 1992 മുതൽ 2003 വരെ അദ്ദേഹം കളത്തിൽ സജീവമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സൂചന എന്ന് പറയുന്നത്. അദ്ദേഹത്തെ വിളിക്കുന്ന പേര് ഫ്ലൈയിങ് മെഷീൻ എന്നാണ്. ഫ്ലൈയിങ് മെഷീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ പേര്. പലർക്കും ഓർമ്മയുള്ളൊരു കാര്യമാണ് എങ്കിലും ഞാനൊന്ന് എടുത്തു പറഞ്ഞെന്ന് മാത്രം, അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് ഇന്ത്യ എന്നാണ്. അപ്പം ഇന്ത്യയോടുള്ള സ്നേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, വളരെ ഇഷ്ടത്തോടു കൂടി അദ്ദേഹം ഇട്ട ഒരു പേര് തന്നെയാണ് മകളുടെ പേര് ഇന്ത്യ എന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സൂചനകളിലൂടെ ആ ഒരു താരത്തെ കുറച്ച് പേർക്കൊക്കെ ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പ്ലെയർ ആരാണ് എന്നുള്ളത് പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് അയക്കാവുന്നതാണ്. സജീഷ് സരിഷ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് നൗഫൽ എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് കെ എം നൗഫൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നല്ലൊരു ഡേ അദ്ദേഹത്തിനും വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. കൂടെ നമ്മളുടെ ഈ ഒരു താരം ആരാണെന്ന് ഇപ്പം കേട്ട് തുടങ്ങിയവർക്കും കണ്ടുപിടിക്കാം കേട്ടോ. നിങ്ങൾക്കും മെസ്സേജിൽ പറയാവുന്നതാണ് ആരാണ് ഈ താരം എന്നുള്ളത്. സൂചനകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലോകം കണ്ട ഏറ്റവും മികച്ച ഫീൽഡർമാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. 1992 മുതൽ 2003 വരെയുള്ള സമയത്ത് അദ്ദേഹം വളരെ സജീവമായിരുന്നൊരു വ്യക്തിയാണ്. ഫീൽഡിംഗ് കോച്ചായിട്ട് അദ്ദേഹം പല ടീമുകൾക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഫ്ലൈയിങ് മെഷീൻ എന്നാണ് അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി വിളിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വിളിപ്പേര് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ താരം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിലൊന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. ഫൈസൽ ഇബ്രാഹിമിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കറക്റ്റാണ്, ആ ഒരു താരത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് ഇന്ത്യ എന്നാണ്. ഏതാണ് ഈ താരം എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. നെക്സ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, ആദി എന്നുള്ള അക്കൗണ്ടിലാണ്. എസ് കെ ആദി, ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് ആദി. ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ സ്പെഷ്യൽ വിഷസ് ഒക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മെസ്സേജിൽ പറയേണ്ട സമയമാണ് കേട്ടോ. നമ്മൾ അടുത്ത മണിക്കൂറിൽ ആ ഒരു വിഷസിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ എത്തുന്നതായിരിക്കും. അപ്പോൾ വേഗം നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, ഏക് ദിൻ മൂവിയിലെ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. നമ്മുടെ സായ് പല്ലവി അഭിനയിച്ച ആദ്യത്തെ ഹിന്ദി മൂവിയായിരുന്നു ഏക് ദിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏക് ദിനിലെ ഒരു നല്ല പാട്ടിലേക്ക്.

0: Joy Alukas brings you the joy of summer.
1: Summer season in jewelry purchase nulla 8 megacha deals idai theerkunu diamond jewelry purchase cheyumbol nedam free cash vouchers 3.99% onwards assured lowest making charges old gold exchange cheyam verum 0% deduction rate il ini ningal naadilekku pogan plan cheyunnundo ningalude jewelry purchases kooda labhagaramaku with up to 15% savings on import duty from joy alukas in the gcc ee offerugal august 8 vare maatram
0: terms and conditions apply joy alukas world's favorite jeweler
2: ഖത്തറിലെ വേനൽച്ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
3: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്. ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
4: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ 91.7 FM.
0: Only on Radio Suno 91.7.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
1: കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. ജൂലൈ 27-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. കുറച്ചു പേരുടെ മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. ആദ്യ റൈറ്റ് ആൻസർ അയക്കുന്നു. കഴിഞ്ഞ മണിക്കൂറിൽ ചോദിച്ച ചോദ്യത്തിന് ഡി കെ നല്ലൊരു ശുഭദിനം നേരുന്നു റേഡിയോ സുനോയ്ക്കും എല്ലാ പ്രവാസികൾക്കും എന്ന് പറയുന്നു. ഷെറിൻ റൈറ്റ് ആണ് അയക്കുന്നത്. ഫെബിൻ സേവിയർ റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. ഓക്കെ, അഷ്കർ പി ഹംസയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. അപ്പം ഞാനൊരു താരത്തെക്കുറിച്ചായിരുന്നു നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ താരത്തെ ഫ്ലൈയിങ് മെഷീൻ എന്നാണ് വിളിക്കുന്നത്. 1992 മുതൽ 2003 വരെ വളരെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം കളത്തിൽ. പിന്നീട് ഫീൽഡിംഗ് കോച്ചായിട്ട് ടീമുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ക്രിക്കറ്റിലൊരു ഐക്കോണിക് മൊമെൻറ്റ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതാണ്. അപ്പോൾ ആരാണ് ആ താരം എന്നുള്ളത് കൂടി ഞാനിങ്ങനെ ചോദിച്ചു വരികയായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കറക്റ്റാണ് എല്ലാവരും പറഞ്ഞത്. ജോൺ ഡി റോഡ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രിയപ്പെട്ട താരം. അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് ഇന്ത്യ എന്നാണ്. നമ്മളൊരിക്കലത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം. അപ്പം ജോൺ ഡി റോഡ്സ് എന്ന് പറയുന്ന താരത്തെയാണ് നമ്മൾ ഇന്നിങ്ങനെ ജസ്റ്റ് ചെറിയ ചോദ്യങ്ങളിലൂടെ ഒന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പേരിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അൻസൽ ഹബീബിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടപ്പോഴേ അത് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചാലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു കേട്ടോ. ആ റീല് പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കാൻ കാരണം ചിലപ്പോൾ നിങ്ങളത് കാണാനുള്ള സാധ്യതയുണ്ട്. ടെൽസൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു റീലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മീറ്റിങ്ങുകളെ കുറിച്ച് പറയുന്ന ഒരു റീലാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതായത് മണ്ടൻ മീറ്റിങ്ങുകൾ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അല്ല നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നൊരു മണ്ടൻ മീറ്റിംഗ് ആണോ, അങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഹുക്കാണല്ലോ, പെട്ടെന്ന് നമ്മളത് ശ്രദ്ധിക്കും. അങ്ങനെ ഞാൻ ആ റീലിങ്ങനെ ശ്രദ്ധിച്ചു പോയ സമയത്ത് ഈ ഒരു ചോദ്യം ഒന്ന് ചോദിക്കാം എന്ന് വിചാരിക്കുകയായിരുന്നു കേട്ടോ. ഇതെത്ര പേർക്ക് ഇതിനെ മറുപടി പറയാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു റെസ്പോൺസ് വരിക, എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യപ്പെടുക എന്നറിയില്ല. എങ്കിലും നമുക്കൊന്ന് ഞാൻ ചോദിച്ചു നോക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒരു നല്ല മീറ്റിങ്ങിന് ഏറ്റവും പ്രധാനം എന്താണ്? പ്രോബ്ലം കണ്ടെത്തുന്നതാണോ, അതല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്നതാണോ, ആക്ഷൻ പ്ലാനിലേക്ക് നമ്മൾ പോകുന്നതാണോ, ഏതായിരിക്കും? ഒരു മണ്ടൻ മീറ്റിംഗ് അല്ലാതെ ഒരു നല്ല മീറ്റിംഗ് എൻ്റെ ഒരു ഔട്ട്പുട്ടിലേക്ക് നമുക്ക് എങ്ങനെ എത്താനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ചെറിയ ചോദ്യം. ചില സമയത്ത് മീറ്റിങ്ങുകൾ ഡിസ്കഷൻ മാത്രമായി പോകാറുണ്ടോ, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ മാത്രമായി പോകാതെ മീറ്റിങ്ങുകളിൽ നല്ല ഔട്ട്പുട്ട് എങ്ങനെ നമുക്ക് സംസാരിച്ച് അതിലേക്ക് എത്താനായിട്ട് സാധിക്കും? ഈ ഒരു ടോപ്പിക് എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ ചിലപ്പം കേൾക്കുന്നവർക്കായിരിക്കും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഓഫീസ് മീറ്റിങ്ങുകളായിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടുതലുള്ളത് നിങ്ങൾക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? മീറ്റിംഗ് വെറും ഒരു ഡിസ്കഷൻ ആവാതെ വളരെ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ലഭിക്കാനായിട്ട് ഏത് തരത്തിലുള്ള ഒരു മീറ്റിംഗ് രീതിയായിരിക്കും ഏറ്റവും നല്ലത്? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഇത്രയും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്? വിളിക്കാം കേട്ടോ. 444-9917 എന്ന നമ്പറിലേക്ക് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. മീറ്റിങ്ങുകൾ കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? ഒരുപക്ഷെ ഇക്കാര്യത്തിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ആയിരിക്കാം. നിങ്ങളുടെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നല്ല നല്ല മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം നിങ്ങൾ. അപ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിട്ട് മറുപടി തരാൻ പറ്റുക നിങ്ങൾക്ക് തന്നെയായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? മീറ്റിങ്ങുകൾ വെറും ഡിസ്കഷനായിട്ട് മാറാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ചെറിയ ചോദ്യമാണ് എനിക്ക് നൽകാനായിട്ടുള്ളത്. മറുപടികളുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഒന്ന് വിളിക്കാവുന്നതാണ് കേട്ടോ. 444-9917 എന്ന നമ്പറിലേക്ക്, 444-9917 എന്ന നമ്പറിലേക്ക് ഇപ്പം തന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. ഗായത്രി പാടിയ ഒരു നല്ല പാട്ട് ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റാണ്. ജൂലൈ 27 തിങ്കളാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മണ്ടൻ മീറ്റിങ്ങുകൾ സംഭവിക്കാതെ നല്ല മീറ്റിങ്ങുകൾ എങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ചെറിയ ചോദ്യത്തിൽ നമ്മളിതാ മുന്നോട്ട് പോവാണ്. മറുപടികൾ പോരട്ടെ കേട്ടോ.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: ഖത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെ ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
2: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
3: അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ താജുദ്ദീൻ വടകര.
4: യു ആർ ലിസണിംഗ് ടു
3: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ സിനെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: ഓ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. ഞാൻ നിസ്സാ നിങ്ങളുടെ കൂടെയുണ്ട്. ഇനിയിപ്പോ നമുക്ക് പെട്ടെന്നൊന്ന് പി ഒ ബോക്സിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചു വരാം കേട്ടോ. ഇന്നത്തെ പി ഒ ബോക്സ് നമുക്ക് സംഭാവനയായി നൽകിയിട്ടുള്ളത് നമ്മുടെ റിജേഷ് ആണ്. റിജേഷ് എനിക്ക് കഴിഞ്ഞ ദിവസം കുറച്ചധികം സ്ഥലങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും അവരുടെ നാട്ടിലുള്ള ചില സ്ഥലങ്ങളുടെ പേരുകളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു റിജേഷ്. റിജേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് നഡാൽ എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ. നഡാൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലമാണ് നഡാൽ എന്ന് പറയുന്നത്. കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നടാൽ പുഴ ആ ഒരു പാലമൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ എന്തായാലും നഡാൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെക്കുറിച്ച് ആ സ്ഥലത്തെ വ്യത്യസ്തമായിട്ടുള്ള പേരുള്ള ആ സ്ഥലത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഈ നഡാൽ എന്ന് പറയുന്ന സമയത്ത് നഡ റിലേറ്റഡ് ആയിട്ട് മറ്റേതെങ്കിലും സ്ഥലപ്പേരുകൾ മനസ്സിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. നഡാൽ പോലെ നഡ റിലേറ്റഡ് ആയിട്ട് വരുന്ന മറ്റേതെങ്കിലും സ്ഥലപ്പേരുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് മെസ്സേജിൽ പറയാം. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളായിട്ട് പോരട്ടെ. അതോടൊപ്പം ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ പേരുകൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പരിചയപ്പെടുത്താനായിട്ടുണ്ടെങ്കിൽ അതും മെസ്സേജിൽ അയച്ചിടാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക്. ഓക്കെ, നമ്മളുടെ ജിബിൻ്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ജിബിൻ. ദിബു ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അമ്മ നാളെ ഖത്തറിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്കൊരു നല്ല പാട്ട് വെച്ച് തരുമോ? അമ്മയുടെ പേര് രമ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് തന്നെ ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും. വന്നു കഴിയുമ്പോഴത്തേക്ക് അമ്മയുടെ കൂടെയുള്ള ഫോട്ടോയൊക്കെ നമുക്ക് അയച്ചിടും കേട്ടോ. ഓക്കെ, അടിപൊളിയായിട്ട് തന്നെ അമ്മയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യൂ. ലിജിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ലിജിൻ ആൻഡ് ലക്ഷ്മി, വൻസിൽ, ഹബീബ്, അങ്ങനെ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജുകളും എത്തി നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മീറ്റിങ്ങുകളെ കുറിച്ച് സംസാരിച്ചു വരികയാണ്. മീറ്റിങ്ങുകൾ, പ്രത്യേകിച്ച് എങ്ങനെ നമുക്ക് നല്ല മീറ്റിങ്ങുകൾ ഓഫീസുകളിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ചെറിയ ചോദ്യത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയുന്ന പോലെ നല്ലൊരു ക്ലിയർ അജണ്ട ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ സമയം കീപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അജണ്ടയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക, നമ്മളുടെ വിഷയത്തിൽ നിന്ന് തെന്നി മാറാതിരിക്കുക, ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എപ്പോഴും മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ ആക്ഷൻ പ്ലാനും ഫോളോഅപ്സും ഒക്കെ വളരെ കൃത്യമായിട്ട് ഉണ്ടാവുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മീറ്റിങ്ങുകളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ കൂടുതൽ പോയിന്റുകൾ ഉണ്ടാകും കേട്ടോ. എൻ്റെ മനസ്സിലേക്ക് വന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുത്ത കുറച്ച് പോയിന്റ്സ് മാത്രം ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ പോയിന്റ്സ് എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മെസ്സേജിൽ പറയാം, അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാം. 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് അതിനുള്ള മറുപടികൾ നൽകാവുന്നതാണ്. അതോടൊപ്പം മീറ്റിങ്ങുകളുടെ സമയം, ചില മീറ്റിങ്ങുകൾ അങ്ങനെ നീണ്ട് അങ്ങനെ പോകുന്ന മീറ്റിങ്ങുകളൊക്കെ നമ്മൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പം അത്രയും നീണ്ടു പോകേണ്ടത് ആവശ്യം, ചില കാര്യങ്ങൾക്ക് കുറച്ച് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മീറ്റിങ്ങുകൾ നീണ്ടു പോകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഒരു ടൈമിംഗ് എങ്ങനെയായിരിക്കണം? 15 മിനിറ്റ് ആയിരിക്കണോ? 1 മണിക്കൂർ ആയിരിക്കണോ? മീറ്റിങ്ങിൻ്റെ ഒരു സമയം എന്താ പറയുക, സമയം റിലേറ്റഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം എന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം. മീറ്റിംഗ് സമയത്തെക്കുറിച്ചും സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ്. വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം തന്നെ വിളിക്കുക കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട ചിത്രചേച്ചിക്ക് വളരെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.
1: കേട്ട് മതി വരാത്ത, എന്നും നിറഞ്ഞൊഴുകുന്ന സ്വരമാധുരി, മലയാളത്തിന്റെ വാനം പാടി നമ്മുടെ സ്വന്തം ചിത്രചേച്ചിക്ക് റേഡിയോ സുനോ 91.7 FM ന്റെ ജന്മദിനാശംസകൾ.

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: Joy Alukas brings you the joy of summer.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
7: Lulu, where the world comes to shop.
8: Just feel like you're
9: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
10: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് Medical Center.
11: You're listening to
12: Morning Sabah.
11: Morning Sabah.
12: Morning Sabah.
13: Only on Radio Suno.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: home. Chennai Beats.
6: Tamil Head of the Hour.
7: In the art of Podumar Kulanda.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. നമ്മൾ ചില മീറ്റിങ്ങുകളെ കുറിച്ച് ഒന്ന് സംസാരിച്ചു വരികയായിരുന്നു. എങ്ങനെയായിരിക്കണം ഒരു നല്ല മീറ്റിംഗ് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുക, അതിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഒന്ന് സംസാരിച്ചു വന്ന സമയത്ത് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ഒരാളുകൂടി ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ് പറയാനായിട്ടുള്ളത്, എന്താണ് നമുക്കൊന്ന് കേട്ട് നോക്കി ആ ഒരു അഭിപ്രായം കൂടി ഒന്ന് മനസ്സിലാക്കി പോകുന്ന സമയമാണിത്. മഞ്ജു, എന്തുണ്ട് വിശേഷം? ഓക്കെ, പറഞ്ഞോളൂ, എങ്ങനെയാണ് മീറ്റിങ്ങുകളെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം?
1: മീറ്റിംഗിൽ മെയിൻ ആയിട്ട് വേണ്ടത് പങ്ക്ച്വാലിറ്റി,
0: അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്.
1: അതായത് പങ്ക്ച്വാലിറ്റി, അതായത് ടൈമിന് തുടങ്ങുക എന്നുള്ളതും വെരി ഇമ്പോർട്ടന്റ് ആണ്. അതായത് അപ്പൊ നമ്മൾ ആ ഒരു ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ടൈമിന് കറക്റ്റ് ആയിട്ട് തുടങ്ങിയാലല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ.
0: അതെ അതെ.
1: പിന്നെ ഉള്ളത് സംടൈംസ് ചിലർക്ക് സംഭവിക്കുന്ന എന്താന്ന് വെച്ചാല് ടോപ്പിക് എന്ന വഴിമാറി പോവും, ചില സമയത്ത് തെന്നിപ്പോവും. അപ്പൊ അത് ആ തെന്നിപ്പോകുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റൂല. സോ ഇത് രണ്ടും ഒന്ന് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ, പിന്നെ നിസ പറഞ്ഞതുപോലെ മീറ്റിംഗിന്റെ അജണ്ട അല്ലെങ്കിൽ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ് അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ടു ദ പോയിന്റ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു വിത്തിൻ ടൈം നമുക്ക് മീറ്റിംഗ് ഫിനിഷ് ചെയ്യാൻ പറ്റും.
0: ഓക്കേ, ഒരു മീറ്റിംഗ് എപ്പോഴാണ് ബോർ ആവുന്നത്?
1: അതായത് ഒരു ഫസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ഓക്കെ ആയിരിക്കും, 15 to 20 മിനിറ്റ്സ് മാക്സിമം. അത് കഴിയുമ്പം, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മൾ ആ മീറ്റിംഗിന്റെ ടൈമിൽ തന്നെ നമ്മൾ ആ അത് കഴിഞ്ഞിട്ടുള്ള, അതായത് വേറെ എന്തെങ്കിലും ടോപ്പിക് അതിൽ വരികയോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനൊക്കെ റിപ്പീറ്റ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ബോറിംഗ് വരാൻ തുടങ്ങുന്നത്. അതേപോലെ ഓരോ മീറ്റിംഗിലും നമ്മൾ ആ പോയിന്റ്, അതായത് ആ മീറ്റിംഗിന് എന്ത് പോയിന്റ് ആണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ കറക്റ്റ് പ്രീവിയസ്ലി നോട്ട് ചെയ്തിട്ട് കറക്റ്റ് പറയണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് പിന്നെയും ഇതിൽ എടുത്തിട്ടിട്ട് പിന്നെയും അതിനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി തോന്നിട്ടു ഇതൊക്കെ നേരത്തെ മീറ്റിംഗിൽ പറഞ്ഞതായിരുന്നു, പിന്നെയും ഇത് പറയണു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മീറ്റിംഗ് എന്താ പറയാ, വേഗം പ്രിസൈസും ആയിരിക്കും, വേഗം കഴിയുകയും ചെയ്യും, നമുക്ക് ബോറും അടിക്കൂല, നമ്മള് ഫോക്കസ്ഡും ആയിരിക്കും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും 15 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ഒക്കെ വരെ, 1 മണിക്കൂർ ആകുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ശ്രദ്ധ കുറച്ചങ്ങ് ഡിസ്ട്രാക്റ്റഡ് ആവാൻ തുടങ്ങുകയും ചെയ്യും.
1: അതായത് നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു 30 മിനിറ്റ്സ് വരെയൊക്കെയാണ് ആ ഒരു കംപ്ലീറ്റ് ഫോക്കസ് നമുക്ക് കിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മളുടെ മൈൻഡ് ഒന്ന് അതും വഴുതാൻ തുടങ്ങും ഓക്കെ എന്നുള്ള രീതിയിൽ. സോ അപ്പൊ ആ വിത്ത് മാക്സിമം ഒരു 30 മിനിറ്റ്സ് ഒക്കെയാണ് ഒരു മീറ്റിംഗ് എക്സ്റ്റെൻഡ് ചെയ്താലും പറ്റുന്നത്. അപ്പൊ അതിനപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ബോറടി എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. ബിക്കോസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടും കണ്ടക്ട് ചെയ്തിട്ടുള്ളതും
0: പറഞ്ഞതാണ്
1: ഇതെനിക്ക് തോന്നാറുണ്ട്. കാര്യം ചില സമയത്ത് നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ പോലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇരിക്കുന്നവരുടെ ഒരു എന്താ പറയാ, അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് കാരണം പറയാം ഓക്കെ ബോറടിച്ചു തുടങ്ങി, ടൈം ടു സ്റ്റോപ്പ്. അത് അതൊരു ഇതാണ്, അതിന്റെ ഒരു ഒപ്പീനിയനാണ്. ബിക്കോസ് പങ്ക്ച്വാലിറ്റി ഏത് കാര്യത്തിനാണെങ്കിലും പങ്ക്ച്വാലിറ്റി മസ്റ്റ് ആണ്. അത് കീപ്പപ്പ് ചെയ്യാമെങ്കിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരും എന്നാണ് എന്റെ ഒരു എന്താ പറയാ ഒബ്സർവേഷൻ.
0: ഒബ്സർവേഷൻ അടിപൊളി. ഓക്കെ, താങ്ക് യു മഞ്ജു, താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ല നല്ല മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യാൻ സാധിക്കട്ടെ. ബൈ ബൈ.
1: തീർച്ചയായിട്ടും
0: ബൈ ബൈ. ഞാനിനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു, കാരണം മഞ്ജു എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ളതാണ്. മീറ്റിംഗ് ചെയ്യുന്ന കണ്ടക്ട് ചെയ്യുന്ന ആളായതുകൊണ്ടായിരിക്കും വളരെ കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു തന്നു. പങ്ക്ച്വൽ ആയിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇതുപോലെ വിഷയത്തിൽ നിന്ന് തെന്നിമാറി പോകുന്നു ധരം എന്ന് പറയുന്ന പോലെ, വിഷയത്തിൽ നിന്ന് തെന്നിമാറാതിരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പോയിന്റുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ മഞ്ജു വളരെ ക്ലിയർ ആയി തന്നെ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് വിളിക്കാം കേട്ടോ, 444-9177 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ കൂടുതൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ, ഒരു മീറ്റിംഗ് വെറും ഡിസ്കഷൻ മാത്രമായി പോകാതെ അതല്ലെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ചോദ്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വിളിക്കാം 444-9177 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ നിങ്ങൾക്കൊരു മെസ്സേജിൽ പറയാം 500-009-17 എന്ന നമ്പറിലേക്ക്. കീർത്തി ചക്ര മൂവിയിലെ പാട്ട് വരുന്നു മോർണിംഗ് സവാരിയിൽ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: നമ്മൾ എങ്ങനെ ഒരു മീറ്റിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു, എങ്ങനെ ഒരു മീറ്റിംഗ് ഏറ്റവും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്ന ഒരു സമയം കൂടിയായിരുന്നു. ആ കൂട്ടത്തിൽ സമയം കൃത്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ എത്രമാത്രം സമയമാണ് ഒരു മീറ്റിങ്ങിന് ഒരു അനുയോജ്യമായ സമയം, അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനങ്ങളോ എന്തെങ്കിലും സർവേകളോ ഒക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി ഞാനിങ്ങനെ നോക്കി പോകുമായിരുന്നു. അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതായിരിക്കും. പക്ഷേ അതിന് മുൻപായിട്ട് കുറച്ച് മുമ്പ് ഞാനിങ്ങനെ നടാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ഭാഗത്തുള്ളൊരു സ്ഥലമാണ് നടാൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള മറ്റേതെങ്കിലും സ്ഥലപ്പേരുകൾ മനസ്സിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാവേലിക്കര ഭാഗത്ത് നടക്കാവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് സുദീപിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നടുവിൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അത് കണ്ണൂർ തന്നെയുള്ളൊരു സ്ഥലമാണെന്നാണ് അജിലേഷ് മെസ്സേജിൽ പറയുന്നത്. നാട്ടകം അത് കോട്ടയം ജില്ലയിലെ സ്ഥലമാണ്, രാജേഷ് പറയുന്നു. നടുഭാഗം ഇൻ ആലപ്പുഴ ജെറിയാണ് പറയുന്നത്, അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് ജെറി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആർ കെ പാമ്പൂർ, അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നടവരമ്പ്, തൃശ്ശൂരിലൊരു സ്ഥലമാണ് കേട്ടോ, അത് നടവരമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലം തൃശ്ശൂർ ഭാഗത്തുണ്ട് എന്ന് പറയുന്നു. ഇലിയാസ്, നടക്കാവ് നിയർ കുറ്റിപ്പുറം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സതീഷ് പറയുന്നത് നടവയൽ, വയനാട് ഭാഗത്തെ പേരാണ് നടവയൽ എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഹരുൺ റഷീദിൻ്റെ ഒരു മെസ്സേജ്, ഹായ് നിസ, ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ് ഹരുൺ റഷീദ്. സുഹൃത്തും സഹമുറിയനുമായ പ്രിയ സാദിഖ് ഇന്ന് നാട്ടിൽ പോവുകയാണ്, ഗൾഫിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് അവൻ അവധിക്ക് പോകുന്നത്. ഞാൻ അവനെ കൊണ്ടാക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉറക്കം പോയി, സാരമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അവൻ്റെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷം, ആ സന്തോഷം കാരണം എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നേ ഇല്ല. പിള്ളേരൊക്കെ പോയി അടിച്ചു വിളിച്ച് വരട്ടെ അല്ല പിന്നെ എന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ എന്തായാലും സാധിക്ക് നാട്ടിലൊക്കെ പോയി അടിപൊളിയായിട്ട് തകർത്ത് വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യുക. ഹരുൺ റഷീദാണ് സ്പെഷ്യൽ വിഷസ് ഫ്രണ്ടായിട്ടുള്ള സാധിക്കിന് പറഞ്ഞിട്ടുള്ളത്. മണി മഷിങ്ങിൽ ആളുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇവിടെ എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ആൾക്കും പറയുന്നു. ആളുടെ പേര് ഇല്ലാട്ടോ. എനിവേ ഗുഡ് മോർണിംഗ് രാജീവ് ആനന്ദ്, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും അയച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ അടുത്ത മണിക്കൂറിലായിരിക്കും ഇനി എത്താനായിട്ട് പോകുന്നത്. ഓക്കെ, കഴിഞ്ഞിട്ടില്ലാട്ടോ. കുറച്ച് സ്ഥലപ്പേരുകൾ കൂടി. റൈസ് പി കെ പറയുന്നുണ്ട് നടക്കാവ് നിയർ ബൈ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടാണ് റൈസ് പി കെയുടെ മെസ്സേജ്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് നാട്ടളമുണ്ട്, നടക്കാവുണ്ട്. ഓക്കെ ആണല്ലേ, അടിപൊളി അടിപൊളി. എസ് കെ ആദി എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ്. നടക്കാവ് ഇൻ കാലിക്കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. കാലിക്കട്ട് നടുവട്ടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ഷഫ്നു ആണ് അത് പറഞ്ഞിട്ടുള്ളത്. ഖബീർ, നടത്തറ മണ്ണുത്തി, തൃശ്ശൂർ ജില്ലയിലെ സ്ഥലമാണ് നടത്തറ മണ്ണുത്തി എന്ന് പറയുന്നത്. ബിനോയ് ജോയ് പറയുന്നത് നടവരമ്പ് ഓൾറെഡി മെൻഷൻ ചെയ്തു ബിനോയ് ജോയ്. സനിൽജി, അജയ് കൊച്ചിൻ, അങ്ങനെ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജുകൾ എത്തി നിൽക്കുന്ന സമയമാണ്. നടാൽ എന്ന് പറയുന്ന കണ്ണൂരിലെ ഒരു ഒരു സ്ഥലത്തിൻ്റെ പേരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നടാൽ പോലെ തന്നെയുള്ള മറ്റ് ഭാഗങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ ഓർമ്മപ്പെടുത്തി പോവുകയാണ്. വിപിൻ ഓൾറെഡി മെൻഷൻ ചെയ്തു വിപിനെ, നടുഭാഗം ഹരിപ്പാട് ആലപ്പി. നെടുമ്പ്രം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, തിരുവല്ല പൊടിയാടി ഭാഗത്താണ് അത്രേ ആ ഒരു സ്ഥലം. ആ ഒരു പേരും വെറൈറ്റി ആണല്ലോ, പൊടിയാടി. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ഥലം കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അഷ്റഫിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് അഷ്റഫിനും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്ത പാട്ടുകളിലേക്ക് പോകാം. അതിനുശേഷം അടുത്ത മണിക്കൂറിൽ നമ്മൾ ബാക്കി വിശേഷങ്ങളിലേക്ക് സുനോ അപ്ഡേറ്റ്സിന് ശേഷം വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് ഡ്രാഗൺ മൂവിയിൽ സി ശ്രീറാമും സജ്രയും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 49 മിനിറ്റ്.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
5: നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
4: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
5: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
4: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം, ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: ഡോക്ടർ ഓൺ എയർ. ഡോക്ടർ ഓൺ എയർ brought to you by Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
7: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: Hi everyone, this is Vijay Shadas.
10: You're listening to
9: Radio Suno 91.7 FM.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Joy Alukkas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: നെഞ്ചിൽ കൊടിയിരുത്തു.
0: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം. ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും.
5: നടാ
6: വൺ ലാസ്റ്റ് ഡാൻസ്.
5: ഓക്കേടാ പോടേ.
0: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
0: യു ആർ ലിസ്ണിംഗ് ടു
8: മോർണിംഗ് സവാരി.
0: മോർണിംഗ് സവാരി
2: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
9: ഓൾ ഹിറ്റ്സ് ഓൾ ഡേ.
2: ദിസ് ഈസ്
9: റേഡിയോ സുനോ

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatar riyal on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatar riyal free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
4: Lulu, where the world comes to shop.
5: Just feel like you're
6: going home? Make it rewarding with Kalyan Jewelers.
7: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
8: This is
9: Morning Safari. Morning Safari.
8: Morning Safari.
9: Morning Safari.
10: Malabar Golden Diamonds. Morning Safari.
11: Brought to you by
12: Malabar Golden Diamonds, the responsible jeweler.
13: Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
14: In association with
15: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
16: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
17: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
18: Just feel like you're home.
19: Suno Updates.
20: Suno Updates like swagatham. Updateugalumai Nisa. നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി 2026 സൈബർ സെക്യൂരിറ്റി യൂത്ത് ക്യാമ്പിന് തുടക്കം കുറിച്ചു. ഇത് മൂന്നാം പതിപ്പാണ്. ഡിജിറ്റൽ രംഗത്ത് അവബോധമുള്ളതും തങ്ങളുടെ സൈബർ ഇടത്തെ സംരക്ഷിക്കാൻ ശേഷിയുള്ളതുമായ ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള പ്രതിബദ്ധത ആവർത്തിച്ചുകൊണ്ടാണ് ക്യാമ്പിന് തുടക്കമായത്. അൽനദീബ് ആപ്ലിക്കേഷന്റെ നവീകരിച്ച പതിപ്പ് പുറത്തിറക്കി ഖത്തർ കസ്റ്റംസ്. പുതിയ ഇന്റർഫേസ്, സ്മാർട്ട് ഡാഷ്ബോർഡ്, തത്സമയ ഡിജിറ്റൽ കസ്റ്റം സേവനങ്ങൾ എന്നിവയാണ് പുതിയ പതിപ്പിന്റെ സവിശേഷതകൾ. വേനൽക്കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമേകി ഖത്തറിലെ എയർ കണ്ടീഷൻ പാർക്കുകൾ ജനശ്രദ്ധ ആകർഷിക്കുന്നു. റൌദത്ത് അൽഹമാമ പാർക്ക്, അൽഗറാഫ പാർക്ക്, ഉമ്മൽ സനീം പാർക്ക് എന്നിവയുൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ സന്ദർശകരുടെ പ്രിയപ്പെട്ട ഇടങ്ങളാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ വെയ്റ്റ് ലിഫ്റ്റിംഗിലൂടെ ഇന്ത്യ കാത്തിരുന്ന ആദ്യ സ്വർണ മെഡൽ എത്തി. വനിതകളുടെ വിഭാഗത്തിൽ മത്സരിച്ച മീരാഭായ് ചാനുവാണ് സ്വർണമണിഞ്ഞത്. 2018-2022 കോമൺവെൽത്ത് ഗെയിംസുകളിലും സ്വർണം നേടിയ മീരാഭായ് ചാനുവിന്റെ തുടർച്ചയായ മൂന്നാം നേട്ടമാണിത്. ഇതോടെ ഗെയിംസ് ചരിത്രത്തിൽ തുടർച്ചയായി മൂന്ന് വ്യക്തിഗത സ്വർണ മെഡലുകൾ നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമെന്ന അപൂർവ നേട്ടത്തിനും മീരാഭായ് ചാനു അർഹയായി.
19: Don't know.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
5: നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
4: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
5: ഫയലിംഗ് എടുത്തോണ്ട് വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
4: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: ഹലോ, നമസ്കാരം, ഞാൻ അജു വർഗീസ്.
3: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ

0: ഖത്തറിലെ വേനൽച്ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
1: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: Dalapathi
1: Vijayude career le avasana chitram. Aaradhakar kaathirikkunna Jananayakan. Oppam Pooja Hegdeyum Mamida Baijuvum.
5: Anna. Nada, one last dance.
6: Okay, da. Pode.
1: Jananayagan, Vijayagaramai, Pradarshanam Thudarunnu.
7: Distributed by Fars Film.
8: This is
9: Morning Safari. Morning Safari.
8: Morning Safari.
9: Morning Safari.
10: Malabar Golden Diamonds. Morning Safari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
11: in association with
12: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
13: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
14: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
15: Just feel like you're
16: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 25 മിനിറ്റ് ആണ്. ജൂലൈ 27-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ മീറ്റിംഗിൽ റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കൾച്ചറുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടുവരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം നേരെ ഇനിയിപ്പോൾ എത്താൻ പോകുന്നത് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓരോ ദിവസവും ഓരോ മെഡൽ നേട്ടങ്ങൾ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും മിരാഭായ് ചാനു എന്ന് പറയുന്ന ആ ഒരു താരം, ആ ഒരു വെയ്റ്റ് ലിഫ്റ്ററുടെ ലൈഫ് എന്ന് പറയുന്നത്, ആ ഒരു വിജയയാത്ര എന്ന് പറയുന്നത് കഷ്ടപ്പാടുകളോട് പൊരുതി തന്നെയുള്ള ഒരു ലൈഫായിരുന്നു കേട്ടോ. മണിപ്പൂരിലെ ഇംഫാലിൽ നിന്നുള്ള താരമാണ് മിരാഭായ് ചാനു. ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടി നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ട് മാറിയ താരം ഇപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ ഹാട്രിക് സ്വർണം കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ അതിലേക്കുള്ള അവരുടെ ഒരു യാത്ര അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം സമ്മാനം മേടിച്ചതിന് ശേഷം മിരാഭായ് ചാനു പറഞ്ഞത് ഇങ്ങനെയാണ്, ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിക്കൂ. മാധ്യമപ്രവർത്തകരുടെ അടുത്ത് പറഞ്ഞത് പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കൂ, ഞാൻ 3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, എനിക്ക് വേഗത്തിൽ പോയി എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് പറയുകയായിരുന്നു സമ്മാനദാന ചടങ്ങിന് ശേഷം. അങ്ങനെയാണ് റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് മിരാഭായ് ചാനു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഒരു ഭാരം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏതൊരു കായിക താരത്തിനും ശരീരഭാരം എന്ന് നിയന്ത്രിക്കുന്നത് വലിയൊരു അവരെ ഒരു വലിയ പോരാട്ടം തന്നെയാണ് അവരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓരോ മത്സരങ്ങൾക്കായിട്ട് അവരുടെ ഭാരം ക്രമീകരിച്ച് പോവുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിച്ച് തീർക്കൂ എന്നായിരുന്നു മിരാഭായ് ചാനു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാലും മിരാഭായ് ചാനുവിൻ്റെ ആ ഒരു അതിഗംഭീര പ്രകടനത്തിലൂടെ സ്വർണ്ണ നേട്ടത്തിലേക്ക് നമ്മളുടെ ഇന്ത്യ എത്തി. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരുപക്ഷെ ആ ഒരു വീഡിയോ, ആ ഒരു നേട്ടത്തിന് ശേഷം മിരാഭായിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ഇന്നലത്തെ ദിവസം ഒരുപാട് നമ്മളത് വീഡിയോ കാണുകയും ചെയ്തു. അവരുടെ ഒരു അധ്വാനത്തിൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ ആ ഒരു വലിയ റിസൾട്ട് ആയിരുന്നു അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പ്രിയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ചധികം താരങ്ങൾ കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഇന്നത്തെ ദിവസത്തിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺവെൽത്ത് ഗെയിംസിലെ അത്ലറ്റിക് മത്സരങ്ങൾക്ക്, അത്ലറ്റിക്സിന് ഇന്ന് തുടക്കം കുറിക്കണം. അപ്പോൾ തീർച്ചയായും ട്രാക്കും ഫീൽഡും ഉണരുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇന്ന് മുതലുള്ള ദിവസങ്ങൾ. അപ്പോൾ ഒരുപാട് സ്വർണ്ണ പ്രതീക്ഷകളും മെഡൽ പ്രതീക്ഷകളും ഒക്കെ തന്നെ നമുക്കുണ്ട്. പ്രത്യേകിച്ച് നീരജ് ചോപ്ര എന്ന് പറയുന്ന താരം പറയേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തിനായിട്ടും നമ്മൾ വെയിറ്റിംഗ് ആണ്. ഒപ്പം തന്നെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ നോക്കുക മലയാളി താരം ആരാണുള്ളത് എന്നുള്ള ശ്രദ്ധ നമുക്ക് കുറച്ച് കൂടുതൽ പോകാറുണ്ട്. അപ്പോൾ എന്തായാലും ലോങ് ജമ്പില് മലയാളി താരം എം ശ്രീശങ്കർ, അദ്ദേഹവും നമ്മൾക്കൊരു പ്രതീക്ഷയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രതീക്ഷകൾ കാത്തുകൊണ്ട് മെഡലുകൾ സംഭവിക്കട്ടെ. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാ താരങ്ങൾക്കും ഉള്ള ഒരു സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ഒരിക്കൽ കൂടി ചിത്രചേച്ചിക്ക് സ്നേഹത്തോടുകൂടി ഹാപ്പി ബർത്ത് ഡേ പറയുന്നു.
4: കേട്ട് മതി വരാത്ത ഇന്നും നിറഞ്ഞൊഴുകുന്ന സ്വരമാധുരി മലയാളത്തിന്റെ വാനമ്പാടി നമ്മുടെ സ്വന്തം ചിത്രചേച്ചിക്ക് റേഡിയോ സുനോ 91.7 FM ന്റെ ജന്മദിനാശംസകൾ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ആലീസ് ഇൻ വണ്ടർലാൻഡ് മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റ്. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് അപ്പണി. ഗുഡ് മോർണിംഗ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ ഇങ്ങനെ സംസാരിച്ചു വന്നത് എങ്ങനെയാണ് മീറ്റിങ്ങുകള് അടിപൊളിയാക്കാൻ പറ്റുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി പോകുന്ന മീറ്റിങ്ങുകളൊക്കെ സംഭവിക്കാറുണ്ടല്ലോ.
0: അപ്പൊ
1: അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ എന്തൊക്കെ, ഞാൻ ഇതിന്റെ ഒരു റീല് കണ്ടാണ് കേട്ടോ, അപ്പൊ ചിലപ്പോൾ ആ റീല് കാണാൻ സാധ്യതയുണ്ട്. മണ്ടൻ മീറ്റിങ്ങുകൾ
0: ഇന്നലെ കണ്ടിരുന്നു. അതായത് ഒരു ഓഫീസിലെ മീറ്റിങ്ങുകള് മണ്ടൻ മീറ്റിങ്ങുകളാണോ, പൊട്ടൻഷ്യൽ മീറ്റിംഗ് ആണോ, റിസൾട്ട് ഉണ്ടാവുന്ന മീറ്റിംഗ് ആണോ, അങ്ങനെ അതിന്റെ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്.
1: അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അന്വേഷിച്ച് ഇങ്ങനെ പോയപ്പോൾ കുറച്ച് മുമ്പ് മഞ്ജു വിളിച്ചിട്ട് വന്നാൽ പങ്ക്ച്വൽ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ പങ്ക്ച്വൽ ആകുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ അവിടെ സംഭവിക്കും. കൃത്യസമയത്ത് തുടങ്ങി കൃത്യസമയത്ത് അവസാനിപ്പിച്ച് ആവശ്യമില്ലാത്ത ആളുകളെ വിളിക്കാതിരിക്കുക, അനാവശ്യമായിട്ട് ആളുകളെ കൂട്ടാതിരിക്കുക.
0: അത് വലിയൊരു കാര്യമാണ്. ഒരു മീറ്റിംഗില് ആ മീറ്റിംഗിന്റെ കോർ മാത്രം മതി.
1: അതെ, ആവശ്യമുള്ള ആളുകൾ
0: അത് മാത്രം മതി എന്നുള്ളതാണ്. ഇപ്പൊ ഏതൊരു ഓഫീസിലാണെങ്കിലും ശരി, ആ കോർ മാത്രം മീറ്റിംഗ് കൂടുകയും ബാക്കിയുള്ളത് എക്സിക്യൂഷൻ ലെവലിലേക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ ആ മീറ്റിംഗ് വളരെ എന്താ പറയുന്ന ഫലപ്രദമാകും എന്നുള്ളതാണ്.
1: ഓക്കെ, അതോടൊപ്പം തന്നെ അനുയോജ്യമായ ഒരു സമയം എത്രയാണ് എന്നുള്ളത് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞൊരു കാര്യം, നമുക്കൊരു 30 മിനിറ്റ് വരെയൊക്കെയാണ് നമ്മളുടെ ഒരു അറ്റൻഷൻ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ചില പഠനങ്ങളൊക്കെ പറയുന്നത് 15 മുതൽ 30 മിനിറ്റ് വരെയുള്ള മീറ്റിങ്ങുകളാണ് ഏറ്റവും ഫലപ്രദമാകുന്ന. പക്ഷെ ഞാനത് അതിലും മാറ്റങ്ങളുണ്ട്, കാരണം കുറച്ച് സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാം.
0: ഒരു
1: പെരിഫറൽ രീതിയിൽ
0: ഒരു സ്ഥാപനത്തിന്റെ സ്വഭാവം അനുസരിച്ചും അവർ ചെയ്യുന്ന വർക്കിന്റെ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രോജക്റ്റും അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെയും സംബന്ധിച്ച് അതിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം.
1: തീർച്ചയായിട്ടും ഈ 15 മിനിറ്റ് എന്ന് പറയുന്നത് ക്യുക്ക് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ വളരെ എളുപ്പത്തിലുള്ള ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് ടു ദ പോയിന്റ് എന്നുള്ള രീതിയിൽ 15 മിനിറ്റ് എന്നുള്ളത്. 30 മിനിറ്റ് ആണെങ്കിൽ കുറച്ചൊരു സ്റ്റാൻഡേർഡ് മീറ്റിംഗ് ആയിട്ട് അതിനെ ഒരു കണക്കാക്കാൻ സാധിക്കും. പിന്നെ ഒരു 45-50 മിനിറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിന്തിച്ച് ഒരു പ്ലാനിങ്ങിലേക്കൊക്കെ എത്തി അതിനൊരു എക്സിക്യൂഷൻ സ്ട്രാറ്റജി പ്ലാനിംഗ് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ച് അങ്ങനെ എത്തുന്നതിനാണ് ഒരു എന്താ പറയാ 45-50 മിനിറ്റ് വരെ അതിനെ കണക്കാക്കാം. പക്ഷെ ഒരു 15 to 30 മിനിറ്റ് ആണ് അത്ര ഒരു ബേസിക് ടൈം എന്ന്
0: പറയുന്നത്. ബോസിനെ പെട്ടെന്ന് ഓർമ്മ വന്നു, സാറ് മീറ്റിംഗ് അധിക സമയം നമ്മളിരിക്കണേ സാറ് ചായ കുടിക്കാൻ
1: പറഞ്ഞാൽ. മീറ്റിങ്ങുകൾ, നല്ല മീറ്റിങ്ങുകൾ സംഭവിക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ ഇങ്ങനെ പറയാനും പാടില്ലല്ലോ. നല്ല നല്ല മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് ടു ദ പോയിന്റ് പോവുകയാണെങ്കിൽ നല്ല മീറ്റിങ്ങുകൾ സംഭവിക്കും.
0: അതെ, സാറ്റർഡേ മീറ്റിങ്ങുകൾ വളരെ ഫലപ്രദമായിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ്.
1: അതെ,
0: അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഈ പറഞ്ഞത് പൊതുവായ കാര്യങ്ങൾ മാത്രമാണ്. ഓരോ ഓഫീസുകൾ കണക്ട് ചെയ്തും
1: വ്യത്യാസം
0: ചെയ്യുന്ന പ്രോജക്റ്റുകൾ അവരുടെ സ്വഭാവം ഇതനുസരിച്ച് ഇതനുസരിച്ചൊക്കെ മീറ്റിങ്ങുകളിൽ മാറ്റങ്ങൾ വന്നേക്കാം.
1: ഇത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ, ഇതിന്റെ കൂടുതൽ കൂടുതൽ ആളുകൾ നിങ്ങൾ തന്നെയാണ്.
0: അതെ, നിങ്ങൾക്ക് ആഡ് ചെയ്യാട്ടോ.
1: അതെ, 5000 9 1 7 എന്ന നമ്പറിലേക്ക്.

0: ന്യൂ മൂവിയുടെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: ഈ പാട്ട് നമ്മൾ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഖത്തറിലേക്ക് എത്തുന്ന രമ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യലി ഒരു നല്ല പാട്ട് കൊടുക്കണം എന്ന് കുറച്ചു മുമ്പ് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്നേഹത്തോടുകൂടി അമ്മയ്ക്ക് വേണ്ടി കൂടിയായിരുന്നു ആ ഒരു സ്പെഷ്യൽ സോങ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തത്.
0: ഓക്കെ, ഒരുപാട് സന്തോഷം. ഈ അമ്മമാരൊക്കെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു, പേരൻസ് വരുന്നു എന്ന് പറയുമ്പോ തന്നെ ഗുഡ് മോർണിംഗ് നിസ ചേട്ടാ, ഈ രണ്ടുപേർക്കും സുഖമാണോ? ഫുഡ് കഴിച്ചോ? രണ്ടുപേർക്കും ഏറ്റവും മനോഹരമായ നല്ലൊരു ദിവസം നേരുന്നു. ഫൈജാസിന്റെ മെസ്സേജ് ആണ്.
1: ഓ, തീർച്ചയായിട്ടും അടിപൊളിയായിട്ടിരിക്കുന്നു. എന്തായാലും അടിപൊളി വിശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബ്രസീൽ ടീം ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒന്ന് കളത്തിലേക്ക് ഇറങ്ങാൻ
0: സാധ്യതകളെത്തിയേക്കാം എന്ന് കേൾക്കുന്നു.
1: ആ, എന്ന് കേൾക്കുന്നു. അതിന്റെ കൺഫർമേഷൻ സംഭവങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മിക്കവാറും ടീം എത്താനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ കേൾക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ കൊൽക്കത്ത ആവാനാണ് സാധ്യത എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എന്ന് പറയുന്നത്? കാരണം ഈ വേൾഡ് കപ്പ് ടൈമില് നമ്മുടെ നാട്ടിൽ നിന്നുള്ള വീഡിയോസ് അത്രമാത്രം ടീമുകളെ സപ്പോർട്ട് ചെയ്യുന്നുകൊണ്ടുള്ള വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പൊ ബ്രസീൽ റിലേറ്റഡ് ആയിട്ടുള്ള ടീമിന്റെ വീഡിയോസ് അത്രമാത്രം നമ്മുടെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ബ്രസീൽ ടീമിനെ സപ്പോർട്ട് ചെയ്തതിന്റെ ആ ഒരു സന്തോഷത്തിൽ കൂടി ആയിരിക്കാം അവര് നാട്ടിലേക്ക് എത്തുക, ഇന്ത്യയിലേക്ക് എത്തുക എന്നാണ് കേൾക്കുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും അതൊരു ചരിത്രമാകും എന്നുള്ള കാര്യത്തിൽ
1: കഴിഞ്ഞാൽ അതൊരു ചരിത്രമാണ് തീർച്ചയായിട്ടും.
0: കൊച്ചിയിലും
1: അത് നമ്മൾക്ക് കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ ആ ഒരു പരിശ്രമം അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് അതിനേക്കാൾ വലിയ സന്തോഷം.
0: കൊൽക്കത്തയിൽ പോകുന്നതോടൊപ്പം തന്നെ ഒന്ന് കൊച്ചി വിസിറ്റ് ചെയ്തിട്ട് പോട്ടെ.
1: അത് അപ്പോഴാണ് മാസാവല്ലേ.
0: കൊച്ചി വിസിറ്റ് ചെയ്ത് ആലപ്പുഴ പോയി കരിമീൻ കഴിച്ച് അല്ലേ, ഹൗസ് ബോട്ടിലൊക്കെ
1: നെയ്മറിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്
0: നെയ്മീൻ
1: അങ്ങനെയൊക്കെ പറഞ്ഞ വാർത്തകളും വന്നു. പക്ഷെ എന്തായാലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പറഞ്ഞൊരു ചരിത്രമായിട്ട് അത് മാറ്റപ്പെടും എന്നുള്ളതാണ്.
0: എന്തായാലും കാൽപന്ത് കളിയുടെ സൗന്ദര്യം അങ്ങനെയാണ്, അതിലൊരു സൗന്ദര്യത്തോടൊപ്പം അതൊരു സൗഹൃദത്തോടും കൂടി വരുന്നു എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും അങ്ങനെ എന്തായാലും ടീം നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തട്ടെ. അത് നമ്മളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ഫുട്ബോളിന്റെ ആ ഒരു വളർച്ചയ്ക്ക് അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളും ഗുണങ്ങളും ഒക്കെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല.
0: അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കട്ടെ.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സമയം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കാണ് മോർണിംഗ് സവാരി കേട്ടുകൊണ്ടിരിക്കുന്നു. നിസയ പുണ്യം തന്നെയാണ് കൂടെയുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ?
6: അതെ, തീർച്ചയായിട്ടും.
5: ആയിരത്തി 1989 റിലീസായ
6: ഒരു സിനിമ. ജെയിംസ് ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ആരാണ് അവതരിപ്പിച്ചതെന്ന് പറയുന്നില്ല, ചിലർക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ജെയിംസ് ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്.
5: ഓക്കെ, മൂന്നാമത്തെ സൂചനയിലേക്ക് വരുന്ന സമയത്ത് ലൊക്കേഷനുകളാണ് ഇനി പറയുന്നത്.
6: തൃശ്ശൂര്, പുതുക്കാട് ആ ഭാഗങ്ങളിലൊക്കെ ഈ സിനിമയുടെ ഷൂട്ട് പ്രധാനമായിട്ടും നടന്നിട്ടുണ്ട്.
5: കിട്ടുമോ
6: കിട്ടോ എന്നുള്ളത് സംശയമാണ്.
5: 1989 ഇറങ്ങിയ സിനിമ ജെയിംസ് ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം. തൃശ്ശൂര് പുതുക്കാട് ഭാഗങ്ങളിലായിട്ടാണ് ഈ സിനിമയുടെ ഷൂട്ട് നടന്നിട്ടുള്ളത്.
6: എന്നാ ഒരു കാര്യം ചെയ്യാം, ജെയിംസിന്റെ കഥാപാത്രം ആരാണ് ചെയ്തതെന്ന് പറയാം.
5: ഓക്കെ
6: ഓക്കെ,
5: ബാബു ആന്റണി, അദ്ദേഹമാണ് ജെയിംസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്.
6: കിട്ടി ആർക്കെങ്കിലും വന്നിട്ടില്ല, ഒരു ഇംഗ്ലീഷ് പേരാണ്. അപ്പൊ റിഫ്രഷ്
5: ചെയ്തു, അൻഫിൽ മാത്രമാണ് ഉത്തരം അയച്ചിട്ടുള്ളത്.
6: ഉത്തരം വന്നിട്ടുണ്ടോ? ഓക്കെ, ഒരാൾക്ക് കൂടി കിട്ടി.
5: ഓക്കെ, ഇല്ല ഉത്തരം തെറ്റാണ്, നിസയ്ക്ക് ഭയങ്കര
6: സന്തോഷം. ഒരു ഇംഗ്ലീഷ് പേരാണ് ഈ സിനിമയുടെ പേര് കേട്ടോ, മലയാളം പേരല്ല.
5: ഓക്കെ,
6: ഒറ്റ വാക്കേ ഉള്ളു കേട്ടോ, ഒറ്റ വാക്കുള്ള
5: ഒരു മൂവിയായിരുന്നു.
6: ഓക്കെ, അതിൽ ചില രംഗങ്ങളൊക്കെ
5: ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ 4 മണി പടങ്ങൾ കണ്ടില്ലേ,
6: വന്നിട്ടുണ്ട് നോക്കി. കറക്റ്റ് ആണോ?
5: കറക്റ്റ് അല്ല, അല്ല അല്ല
6: അല്ല.
5: ഫരിസാദ്
6: കണ്ടുപിടിച്ച്
5: കഴിഞ്ഞ
6: അടിപൊളി
5: ദാരിദ്.
6: ഓക്കെ, അപ്പൊ 4 മണി പടങ്ങളിൽ ഓർമ്മയുള്ള പടങ്ങളിൽ സിനിമയാണിത്.
5: ഓക്കെ,
6: അപ്പൊ ഏതാണ് ഈ ചിത്രം? 1989 റിലീസ്, ജെയിംസ് എന്ന കഥാപാത്രമായിട്ട്
5: അവിടെ തെറ്റി, സീസൺ അല്ല, ഏകദേശം അതുപോലെയുള്ള ഒരു പേരാണ്.
6: അതെ അതെ, ആ ഒരു പേരും അല്ലേ,
5: ഏകദേശം അതുപോലെയുള്ള ഒരു പേര് തന്നെയാണ്. ഓക്കെ, അൻഫിലും തെറ്റി, അൻസലിനും തെറ്റി, ഫരിസാദിന് മാത്രമാണ് കൃത്യമായ ഉത്തരം കിട്ടിയിട്ടുള്ളത്.
6: ഫരിസാദിനെ തോൽപ്പിക്കാൻ ആരുണ്ടോ ഇനി എന്നുള്ളൊരു ചോദ്യമാണല്ലേ.
5: ഇത് ഇതില് വീഴരുത്, ഇതില് വീഴരുത്, ഇപ്പൊ കേട്ട ഡയലോഗില് നിങ്ങൾ വീഴരുത്.
6: പക്ഷെ കിട്ടും, റൈറ്റ് ആൻസർ അയച്ചോളൂ 5000917 എന്ന നമ്പറിലേക്ക്.
5: ഓക്കെ, ഇനി അടുത്ത രണ്ട് പാട്ടുകൾക്ക് ശേഷം ഒരു സിമ്പിൾ സൂചന തരാം കേട്ടോ.
6: ഓക്കെ,

0: Joy Alucas brings you the joy of summer.
1: കത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
2: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
3: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM. കേട്ടുകേ.

0: മേഘ സന്ദേശം മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഇത്തരം പാട്ടുകളുടെയൊക്കെ ഒരു വലിയ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്ലാസ്സിലൊക്കെ ഒഴിവ് സമയമൊക്കെ കിട്ടുന്ന
1: സമയത്ത്
0: ചുമ്മാ ഡെസ്കെ കൊട്ടി പാടുന്ന പാട്ടുകൾ, അത്തരത്തിലൊക്കെയുള്ള പാട്ടുകളുടെ ഗണത്തിൽ വരുന്ന ഒരു പാട്ടായിരുന്നു ഈ പാട്ട് എന്നുള്ളതാണ്. ജൂലൈ 27-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്, മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: ഓക്കെ, അങ്ങനെ കേട്ടുപോകുന്ന ടൈമിലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ അധികൃതര്. നമ്മള് എന്താ പറയുക, പറഞ്ഞാൽ ഓൺലൈൻ ലിങ്കുകളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഷെയർ ചെയ്യുന്ന സമയത്തും ഒക്കെ അതിന്റെ ഒരു സോഴ്സ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് അറിയണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. പക്ഷെ എന്നാലും ചിലപ്പം ചില ആളുകൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു എന്ന് പറയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മന്ത്രാലയം ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ.
0: ഓക്കെ, ഈ പറഞ്ഞതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ടത് എന്നുള്ളത്. ചിലപ്പോൾ ഏതെങ്കിലും ലിങ്കൊക്കെ ക്ലിക്ക് ചെയ്ത് പോകും, അതിൽ നിന്നും അത് വഴിതിരിച്ച് വേറെ വഴിക്ക് പോകും, പിന്നീട് ചിലപ്പോൾ നമ്മുടെ പണം നഷ്ടപ്പെടുന്ന രീതിയിലും കാര്യങ്ങളും ഒക്കെ വന്നേക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ ബാങ്കുകൾ തന്നെ അതിന്റെ കൃത്യമായ മെസ്സേജുകൾ നമുക്ക് ഇടതടവില്ലാതെ അയച്ചു തരുന്നുണ്ട്, ആ മുന്നറിയിപ്പുകൾ തരുന്നുണ്ട്.
1: അതെ അതെ. അപ്പൊ എന്തായാലും ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. സ്പെഷ്യലി എന്തായാലും എല്ലാവരുടെയും റൈറ്റ് ആൻസേഴ്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമുക്കൊന്ന്.
0: 1989 റിലീസായ ഒരു ചിത്രം, ബാബു ആന്റണി, അദ്ദേഹം ജെയിംസ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. തൃശ്ശൂര് പുതുക്കാട് ഭാഗങ്ങളിലായിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ ഫരീസാദ് ശരിയായ ഉത്തരം അയച്ചു, വർഗീസ് അദ്ദേഹത്തിന്റെ ശരിയായ ഉത്തരമുണ്ട്, നഫ്സൽ ശരിയായ ഉത്തരമുണ്ട്. ജാസിം പറയുന്നത് ഒരു മമ്മൂട്ടി മൂവി അല്ലേ എന്ന് ചോദിക്കുന്നു, മമ്മൂട്ടി മൂവി തന്നെയാണ്. സ്പെഷ്യൽ സ്ക്വാഡ് ആണോ, അല്ല. അഹമ്മദ് നിയാസിന്റെ ശരിയായ ഉത്തരം എത്തിയിട്ടുണ്ട്. പിന്നെ ഹെയ്ഡേ ട്രേഡിംഗ്, ഓക്കെ. അതുല്യ ശരത്ത് ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്, പേര് വെക്കാത്ത ഒരുപാട് മെസ്സേജുകളുണ്ട്. എ ബി എച്ച് ബാബു ആന്റണി മൂവി എന്ന് പറയുന്നു. ധനീഷ് ശശി ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്, ഹസീബ് ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദെ തെറ്റിപ്പോയി ഒന്നുകൂടി നോക്കൂ കേട്ടോ, അല്ലമീന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്.
1: ഓക്കെ, ജാസിം യൂനസ് മെസ്സേജ് അയക്കുന്നുണ്ട്. അൻസൽ ഹബീബ് റൈറ്റ് ആൻസർ ആണ് കേട്ടോ. കുറച്ചുപേർക്ക്
0: ജെസ്സി മാത്യു ശരിയായ ഉത്തരമാണ്, ജലീലെ സ്പെഷ്യൽ സ്ക്വാഡ് അല്ല കേട്ടോ. ജംഷീം ഉത്തരം മാറിപ്പോയിട്ടുണ്ട്, ഹുസൈൻജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്.
1: അല്ലമീൻ തെറ്റിപ്പോണ്ട, ഇന്ന് നമ്മുടെ ഇവിടുത്തെ സൂചന ഇതാണ്, അല്ലമീൻ കഴിഞ്ഞ ദിവസം ബെറിലെ സൂചനയ്ക്ക് ഉത്തരം ഇവിടെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ,
0: ഷാ ചാവക്കാട്, ഓക്കെ, കറക്റ്റ് ആയ ഉത്തരം.
1: ദൗത്യം അല്ലാതെ
0: സഫാൻ ചോദിക്കുന്നത് കടലാണോ, അല്ല
1: അല്ല, കടലല്ല. ഷാ ചാവക്കാട് പറഞ്ഞല്ലോ.
0: അബിത്ത് ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട് കേട്ടോ.
1: ഓക്കെ, ഓൾറെഡി ഫിലിം നെയിം അയച്ചു അല്ലേ. റൈറ്റ് ആണ്, റൈറ്റ് ആണ്. ജാസ് മീനോസ് കറക്റ്റ് ആയിട്ട്
0: ഒരു സിമ്പിൾ സൂചന കൂടി നൽകാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു.
1: ഓക്കെ,
0: സർക്കസ് ഈ സിനിമയില്, സർക്കസ് എന്നല്ല, ആ ഒരു മേഖലയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ആ സിനിമയിൽ സംഭവിക്കുന്നു.
1: ചില അത്ഭുതകരമായ
0: സംഭവങ്ങൾ,
1: ത്രസിപ്പിക്കുന്ന, അതാണ്
0: ത്രസിപ്പിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ ഉള്ള
1: ഒരു സിനിമയാണ്. ഓക്കെ, ത്രസിപ്പിക്കുന്ന അഭിനയം,
0: ബാബു ആന്റണിയും. ഇപ്പം നേരത്തെ മമ്മൂട്ടി അദ്ദേഹം ഇല്ലേന്ന് ചോദിച്ചു, മമ്മൂക്കയുടെ അഭിനയവും എല്ലാം ത്രസിപ്പിക്കുന്ന തരത്തിലാണ്.
1: ഓക്കെ, അപ്പൊ ഏതാ സമ്മാനം ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സമ്മാനം സിൻചൂസിന്റെ മെസ്സേജ് റൈറ്റ് ആൻസർ.
0: ഓക്കെ
1: ഓക്കെ,
0: ജാസർ ഇപ്പൊ ശരിയായ ഉത്തരം അയച്ചിട്ടോ.
1: ഓക്കെ, നാദർ റൈറ്റ് ആൻസർ ആണ് അയച്ചു തന്നിട്ടുള്ളത്. എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും
0: അതുൽ കൃഷ്ണ
1: സിനിമ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ വേഗം ഇപ്പൊ കേട്ട് തുടങ്ങിയവർക്കും റൈറ്റ് ആൻസേഴ്സ് അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: 2026 ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
0: Radio Suno

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like you're home.
5: നാട്ടിൽ പോണോ നാട്ടിൽ പോണോ എന്നിങ്ങനെ
6: ആലോചിച്ചിരിക്കും. കുടുംബരി കൊണ്ട് നിൽക്കുന്ന സമയമായിരിക്കും.
5: ശരിക്കും പറഞ്ഞാല് ഇപ്പത്തെ ഒരു പ്രത്യേക സിറ്റുവേഷൻ സാഹചര്യമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും കുറച്ച് ദിവസം നാട്ടിൽ പോയി നിന്നാലോ, നാട്ടിൽ പോയി നിന്ന് ആ മഴയും പച്ചപ്പും ഹരിതാപയൊക്കെ ആസ്വദിച്ചാലോ എന്ന് ആലോചിക്കുന്ന ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ, ഇതാ ഇപ്പൊ ഖത്തർ എയർവേസിൽ പലതരത്തിലുള്ള സേവിങ്സ് നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പൊ പ്രീമിയം ക്യാബിൻസിലാണെങ്കിൽ 20% വരെയുള്ള ഒരു സേവിങ്സ് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ എക്കണോമി ക്ലാസ്സിലാണെങ്കിൽ അത് 25% വരെ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രിവിലേജ് ക്ലബിലുള്ള മെമ്പേഴ്സിന് 50% ബോണസും അവൈലാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഖത്തർ എയർവേസ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ലാട്ടെ, ഇത്തരത്തിലുള്ള സേവിങ്സ് നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ജൂലൈ 27 ജൂലൈ 30 മുമ്പായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഈ ഓഫേഴ്സിലേക്ക് നമുക്ക് എൻ്റർ ആവാം. പക്ഷേ ഡിസംബർ 10 വരെ ഇത് പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ്. ഈ ജൂലൈ 30 വരെ ടിക്കറ്റ് എടുത്ത് ഈ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഡിസംബർ 30 വരെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്.
6: ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു കാര്യം ഖത്തർ എയർവേസ് അതിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അക്കാര്യത്തിലൊരു വ്യക്തത കൃത്യമായിട്ട് ഖത്തർ എയർവേസ് നൽകിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ അക്കാര്യങ്ങൾ, ആ ഒരു സമ്മർ ഓഫർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കി നമുക്ക് നൽകിയിട്ടുണ്ട്.
5: ഇതിപ്പോ എവിടെയൊക്കെ അവൈലബിൾ ആണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഖത്തർ എയർവേസിന്റെ വെബ്സൈറ്റിൽ khatarairways.com ചെന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ട്രാവൽ ഏജന്റ് വഴിയായിട്ടും ഇത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഖത്തർ എയർവേസിന്റെ സെയിൽസ് ഓഫീസേഴ്സ് വഴിയും നിങ്ങൾക്ക് ഈ ഒരു സേവനങ്ങളെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ്.
6: തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഒന്ന് മനസ്സിലിരിക്കട്ടെ, ഒന്ന് ക്ലിയർ ആക്കിയിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോവുക എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ആൻസർ കറക്റ്റ് ആണ്. അല്ല, മീൻ കറക്റ്റ് ആണ്. കടലില്ല കുന്ന് കുന്ന് റിനീഷിന്റെ മെസ്സേജ്. റിനീഷ് അയച്ചു തെറ്റിപ്പോയല്ലോ റിനീഷേ.
5: ഓക്കെ, കാർണിവൽ എന്ന മൂവിയാണ് ഇന്ന് നമ്മൾ ഒളിപ്പിച്ചു വെച്ചത്. കാർണിവൽ എന്ന മൂവി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ത്രസിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ, മറ്റേ മരണക്കിണർ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങള്, ബാബു ആന്റണിയുടെ സ്റ്റൈല്, മമ്മൂട്ടിയുടെ ഹീറോയിസം, സുകുമാരൻ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, ഇതെല്ലാം കൊണ്ടും വളരെ സവിശേഷതകളുള്ള ഒരു സിനിമയായിരുന്നു കാർണിവൽ എന്ന സിനിമ എന്ന് പറയുന്നത്.
6: ഓക്കെ, അപ്പൊ ആ ഒരു മൂവി ആയിരുന്നു നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ. അനീഫിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഒരുപാട് പേരുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ട് ഉത്തരങ്ങളിലേക്ക് എത്തിയ സന്തോഷത്തിൽ നമ്മൾ അടുത്ത പാട്ടിലേക്ക് കൂടി പോവാണ്.
5: അടുത്ത പാട്ട് ചിത്ര ചേച്ചി പിറന്നാൾ സ്പെഷ്യൽ പാട്ടിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ചിത്ര ചേച്ചിയുടെ പിറന്നാൾ സമ്മാനമായിട്ട് ശ്രാവൺ സുരേഷ്, അദ്ദേഹം പയ്യൻസ് നമ്മുടെ മിടുക്കനാണ്, മിടുക്കൻസ് ഒരുക്കിയിട്ടുള്ള ഒരു പാട്ടുണ്ട്, അത് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ.
6: ഓക്കെ,
5: ഓർമ്മപ്പെടുത്താം.
6: ഇപ്പൊ എന്തായാലും കേൾക്കാൻ പോകുന്നു അടുത്ത പാട്ട്.
7: കേട്ട് മതി വരാത്ത, ഇന്നും നിറഞ്ഞൊഴുകുന്ന സ്വരമാധുരി, മലയാളത്തിന്റെ വാനം പാടി നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിക്ക് റേഡിയോ സുനോ 91.7 FM ന്റെ ജന്മദിനാശംസകൾ.

0: യാത്രാ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുകയാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന സമയം.
1: അങ്ങനെ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് പറയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ്, യാത്രകളിലേക്ക് തന്നെയാണ് നമ്മൾ വരാനായിട്ട് പോകുന്നത്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇനി ഞങ്ങൾ പറയുന്ന നമ്പർ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ആവശ്യമുള്ള ആളുകൾക്ക് ആ നമ്പറിലേക്ക് വിളിക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പൊ എന്താണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്നുള്ളതിലേക്ക് കൂടി നമുക്കൊന്ന് നോക്കി പോകേണ്ട സമയം കൂടിയാണ്. ഇപ്പൊ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്ന ആളുകളാണ് എന്നൊക്കെയുള്ള ചിന്തയൊക്കെ മാറിയിട്ടുണ്ടല്ലേ.
0: കാറിലിരുന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് അധ്വാനിക്കുന്നത് പോലെ തന്നെയാണ് കാറിന്റെ എഞ്ചിനും നമ്മുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ആ അധ്വാനത്തിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കണ്ടേ?
1: അതെ, നല്ലൊരു കെയർ കൊടുക്കണം എന്നുള്ളതാണ്. ഒരു സ്പെഷ്യൽ കെയർ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ കെയർ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞപോലെ തന്നെ ഏറ്റവും നല്ല സ്ഥലത്തേക്ക് എത്തുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലേ.
0: അപ്പൊ അതിന് വേണ്ടത് എന്താന്ന് വെച്ചാല് വോൾവലൈൻ AMTC പ്രീമിയം ക്വിപ് സർവീസ് സൽവാർ റോട്ടിലുണ്ട്. അപ്പൊ അവിടുത്തെ കോൺടാക്ട് നമ്പർ ആണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്.
1: ഓക്കെ, നമ്പർ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ.
0: 777-65-5954. ഒരിക്കൽ കൂടി 777-65-5954. ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഓഫറാണ് ഇപ്പൊ അവിടെ ഉള്ളത് അല്ലേ,
1: അതെ,
0: നിങ്ങൾക്ക് എന്തൊക്കെ ഓഫറുകളാണുള്ളതെന്ന് അവിടെ നിന്ന് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും.
1: 150 വർഷങ്ങളുടെ ഒരു ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡാണ് വോൾവറിൻ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം സൽവാർ റോഡിലെ വോൾവറിൻ AMTC പ്രീമിയം ക്യുക്ക് സർവീസിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ്. ഓരോ സർവീസും എക്സ്പേർട്സ് ആയിരിക്കും കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല ജെനുവിൻ വോൾവറിൻ പ്രോഡക്ട്സും പ്രീമിയം ഫിൽറ്റേഴ്സും, മാത്രമല്ല വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാനുള്ള ഒരു അതൊരു സ്പെഷ്യൽ സംഭവമായിട്ട് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു.
0: ഞാനത് ഒരുപക്ഷെ നമ്മുടെ വീഡിയോസിലൊക്കെ അത് കണ്ടു കാണും. നമ്മൾ ചെന്ന് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ്, ഫുൾ ഡേറ്റ, അവിടെ നമ്പറ്, ബാക്കി കാര്യങ്ങളെല്ലാം, അവിടെ നമ്മൾ എന്ത് സർവീസാണ് ഉപയോഗിച്ചത്, ഇതെല്ലാം അറിയാനായിട്ട് പറ്റും. ഭയങ്കര രസമായിട്ടുള്ള ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും.
1: നല്ല പേരും കൊടുത്തിട്ടുണ്ട്, ഡിജിറ്റൽ കാർ പാസ്പോർട്ട്. അപ്പൊ ആ ഒരു ANPR ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് ഡിജിറ്റൽ കാർ പാസ്പോർട്ട്. അപ്പൊ അതുവഴി കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്.
0: ഓക്കെ, നമ്പർ ഒരിക്കൽ കൂടി. നിങ്ങൾക്ക് സ്പെഷ്യൽ പാക്കേജും ഓഫറുകളും എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 777-65-5954 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു വാട്സപ്പ് അയച്ചാൽ മതി. നമ്പർ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും.
1: ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് 777-65-5954 എന്ന നമ്പറിലേക്ക് നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ എന്ന് കൂടി പറഞ്ഞുകൊണ്ട്
0: അടുത്ത പാട്ടിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കും ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുന്നു. ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. ഈ തിങ്കളാഴ്ച ദിവസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. നാട്ടിലേക്ക് യാത്രയൊക്കെ ഒരുങ്ങിയിരിക്കുന്ന ആളുകൾക്ക് യാത്രാമംഗളങ്ങൾ നേരുന്നു.
1: അതെ,
0: ഇന്ന് പോകുന്ന ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന മീറ്റിംഗ് ഒക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ കേട്ടോ.
1: അതെ, അടിപൊളിയാവട്ടെ.
0: ടാറ്റ
1: ബൈ ബൈ.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ആക്ഷൻ മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഓ ഡ്രാമ,
7: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
6: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: Brought to you by Safari, world class shopping experience, Doha, Qatar, and
9: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: FM
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: சுனோ அப்டேட்ஸ்.
3: சுனோ அப்டேட்ஸ்லேக்க ஸ்வாகதம். அப்டேட்டுகளுமாய் நிசா. നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി 2026 സൈബർ സെക്യൂരിറ്റി യൂത്ത് ക്യാമ്പിന് തുടക്കം കുറിച്ചു. ഇത് 3rd ഡിജിറ്റൽ രംഗത്ത് അവബോധമുള്ളതും തങ്ങളുടെ സൈബർ ഇടത്തെ സംരക്ഷിക്കാൻ ശേഷിയുള്ളതുമായ ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള പ്രതിബദ്ധത ആവർത്തിച്ചുകൊണ്ടാണ് ക്യാമ്പിന് തുടക്കമായത്. അൽനദീബ് ആപ്ലിക്കേഷന്റെ നവീകരിച്ച പതിപ്പ് പുറത്തിറക്കി ഖത്തർ കസ്റ്റംസ്. പുതിയ ഇന്റർഫേസ്, സ്മാർട്ട് ഡാഷ്ബോർഡ്, തത്സമയ ഡിജിറ്റൽ കസ്റ്റം സേവനങ്ങൾ എന്നിവയാണ് പുതിയ പതിപ്പിന്റെ സവിശേഷതകൾ. വേനൽക്കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമേകി ഖത്തറിലെ എയർ കണ്ടീഷൻ പാർക്കുകൾ ജനശ്രദ്ധ ആകർഷിക്കുന്നു. റൌദത്ത് അൽഹമാമ പാർക്ക്, അൽഗറാഫ പാർക്ക്, ഉമ്മൽ സനീം പാർക്ക് എന്നിവയുൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ സന്ദർശകരുടെ പ്രിയപ്പെട്ട ഇടങ്ങളാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ വെയ്റ്റ് ലിഫ്റ്റിംഗിലൂടെ ഇന്ത്യ കാത്തിരുന്ന ആദ്യ സ്വർണ മെഡൽ എത്തി. വനിതകളുടെ വിഭാഗത്തിൽ മത്സരിച്ച മീരാഭായ് ചാനുവാണ് സ്വർണമണിഞ്ഞത്. 2018-2022 കോമൺവെൽത്ത് ഗെയിംസുകളിലും സ്വർണം നേടിയ മീരാഭായ് ചാനുവിന്റെ തുടർച്ചയായ 3rd നേട്ടമാണിത്. ഇതോടെ ഗെയിംസ് ചരിത്രത്തിൽ തുടർച്ചയായി 3 വ്യക്തിഗത സ്വർണ മെഡലുകൾ നേടുന്ന 3rd ഇന്ത്യൻ താരമെന്ന അപൂർവ നേട്ടത്തിനും മീരാഭായ് ചാനു അർഹയായി.
2: Suno updates. This is home delivery only on Radio Suno 91.7 FM.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.75 FM-ൽ ദാ ജൂലൈ 27-ാം തീയതി ഒരു മൺഡേ ദിവസമാണ്. സമയം 10 മണി കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ചു നേരം നമുക്കിവിടെ ഒരുപാട് പാട്ടുകൾ കേൾക്കാനുണ്ട്. പാട്ട് കേൾക്കണമല്ലോ, കാരണം ഇന്ന് നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ ഏതൊക്കെ പാട്ടുകൾ പ്ലേ ചെയ്യണം എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു ടോട്ടൽ ഒരു 3 മണിക്കൂറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിത്ര ചേച്ചിയുടെ കുറച്ച് പാട്ടുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതല്ലാതെ മറ്റു ചില പാട്ടുകൾ, നിങ്ങൾ ചോദിക്കുന്ന പാട്ടുകൾ, അത് ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഏതൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഒന്ന് മെസ്സേജ് അയക്കാൻ മറക്കണ്ട കേട്ടോ, 5000-997-ലേക്ക്.

അത് ചിത്രശേഷിയുടെ ക്ലാസിക് സോങ്ങുകളാവാം ഒക്കെ പോട്ടെ, ഈ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ചിത്രശേഷിയുടെ പാട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന ചില പാട്ടുകളുടെ ലിസ്റ്റിലുള്ള കുറച്ച് വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ ചില പാട്ടുകളുണ്ടാവും, അതും നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണെന്നേ.

0: ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രശേഷി സോങ് കൂടെ ആഡ് ചെയ്യാനായിട്ട് വേഗം മെസ്സേജ് അയച്ചോ 5000917 മെസ്സേജസ് വേഗം പോന്നോട്ടെ. എന്തായാലും ആ പാട്ടുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ്. സോ കീപ് ലിസണിംഗ് കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 എഫ് എമ്മിൽ ഹോം ഡെലിവറി വിത്ത് മീ ആജി അഷ്ടമി.
1: കേട്ട് മതി വരാത്ത ഇന്നും നിറഞ്ഞൊഴുകുന്ന സ്വരമാധുരി മലയാളത്തിന്റെ വാനമ്പാടി നമ്മുടെ സ്വന്തം ചിത്രശേഷിക്ക് റേഡിയോ സുനോ 91.7 FM ന്റെ ജന്മദിനാശംസകൾ.

0: सुनो 91.7 FM Qatar's favorite radio station.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് സീഷൻ റീസൺ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. ഐ വിഷ് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ടു മീ ഇസ്മയിൽ ആൻഡ് മൈ മോം. വിഷ് ഹർ എ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അടിപൊളി. അപ്പോൾ സ്വന്തം ബർത്ത്ഡേ ആണല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം കെ എസ് ചിത്ര എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മളുടെയൊക്കെ ഒരു അഭിമാനം അല്ലെങ്കിൽ അത്രയും വലിയൊരു ഗായികയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഷെയ്ഖ് ഇസ്മയിലിനും എൻ്റെ വക ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഞാൻ അറിയിക്കുന്നു.

ഇതിനിടയിൽ ഷാഹുലിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, അഷ്ടമി സെലക്ട് ചെയ്തത് സൂപ്പർ ആണ്, അത് തന്നെ മതി, ഇനി എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അയ്യോടാ ഷാഹുൽക്ക, താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാനതൊക്കെ വെച്ചേരട്ടെ. എന്റെ പൊന്ന അമീനെ, എനിക്ക് വയ്യ, എന്തൊരു ലിസ്റ്റ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. ശിവമല്ലിക്കാവിൽ, കാർമുകിൽ, പിന്നെ നമ്മുടെ അറിയാതെ ഒക്കെ വാർമുകിലെ കണ്ണാൻ തുമ്പി പോരാമോ, മലർക്കളെ കണ്ണാമൂച്ചി എന്നട, അഞ്ജലി കെഹനാഹിക്ക, സാത്തിയ തൂനക്കാക്കിയ, അടിപൊളി സൂപ്പർ, എല്ലാ നല്ല പാട്ടുകൾ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, ഞാൻ ഇപ്പം ഈ പറഞ്ഞ ഇതിലൊക്കെ തന്നെ ഏറ്റവും മാക്സിമം എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. കാരണം ചിത്രചേച്ചിയുടെ ബർത്ത് ഡേ ആയിട്ട് ചിത്രചേച്ചി സോങ് പ്ലേ ചെയ്ത് തരില്ലെങ്കിൽ എങ്ങനെയാ അല്ലേ. അതിന് കൂടെ അനീസ് അഹമ്മദ്, ഹലോ, എന്തിൻ്റെ വിശേഷം. ജോസഫിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ജോസഫ് എനിക്ക് തന്നൊരു വോയിസ് മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ആളുടെയും മെസ്സേജ് ബേസിക്കലി ഒരു പാട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു. ബർത്ത് ഡേ ടു മൈ മദർ ടു മാം. യെസ് ഓഫ് കോഴ്സ്, മദറിനോട് എൻ്റെ വക ഹാപ്പി ബർത്ത് ഡേ, ആ ഒരു വിഷസ് അറിയിക്കൂ. ഈ പറഞ്ഞ പോലെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലോങ് ലൈഫ് ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. എ ഹസൻ ഓക്കെ, മറ്റേ നമ്മുടെ റോജയിലെ പാട്ടിൻ്റെ ഏ ഹസാവാദിയ, മറ്റേ ഇത് ഹിന്ദി വേർഷൻ അല്ലേ. ഞാൻ പറഞ്ഞതിൽ തെറ്റ് ചെറുതായിട്ടുണ്ട് അതിൻ്റെ ആ പ്രൊനൗൺസേഷൻ, പക്ഷെ അത് ഉദ്ദേശിച്ചത് നമ്മുടെ റോജയിലെ ഹിന്ദി വേർഷൻ അല്ലേ. നമ്മുടെ ആബിദിൻ്റെ മെസ്സേജാണ്, ഇന്ന് ഇക്കാട മോളെ മാരേജ് ആണ്, നല്ലൊരു വിഷസ് പ്രതീക്ഷിക്കുന്നു. ആഹാ, എന്നിട്ട് മോളുടെ പേരയച്ചില്ലല്ലോ അബിദ് കാ, മോളുടെ പേരയക്കൂ. എന്തായാലും എൻ്റെ വക വിഷസ് അറിയിക്കുന്നു റേഡിയോ സുനോയുടെ വക ഖത്തറിൽ നിന്നും. അവർക്കൊരു ഹാപ്പി മാരീഡ് ലൈഫ് പറയൂ കേട്ടോ. അടുത്തത് ചോക്കോപ്പായുടെ മെസ്സേജൊക്കെ ഉണ്ട്. ചോക്കോപ്പായുടെ മെസ്സേജൊക്കെ ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ അടുത്തൊരു പാട്ടിലേക്ക് നമുക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പർ സോങ്സ് ഒക്കെ തന്നെ വരുന്നുണ്ട്. അതിനോടൊപ്പം എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. സോ കേട്ടുകൊണ്ടേ ഇരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഉറിഡുവിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫറാണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിനനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: ഹോം ഡെലിവറി,

ക്ലാസ്സിൽ പഠിച്ചിരുന്ന 100 പേരിൽ നിന്നും 99 പേരും പോയത് നഴ്സിംഗ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നഴ്സിംഗ് ജോലിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അവിടെ നിന്നും ഒരാൾ മാത്രം ഒന്ന് മാറി ചിന്തിച്ചു, വേറെ എന്തെങ്കിലും ചെയ്യാമെന്നേ എന്ന് വിചാരിച്ച് നേരെ പോയത് സത്യത്തിൽ UPSC പാത്തിലേക്കാണ് കേട്ടോ. അങ്ങനെ സംഭവിച്ചത് ഒരു കോട്ടയംകാരത്തിയുടെ ഒരു ക്ലാസ്സിലാണ്. അതായത് നമ്മുടെ സ്വന്തം ഷെറിൻ തോമസ് എന്ന് പറയുന്ന കോട്ടയത്തുള്ള ഒരാളുടെ ആ ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം ബേസിക്കലി നടക്കുന്നത്. സോ ഈ പറഞ്ഞ പോലെ 100 കുട്ടികൾ, അതായത് നഴ്സിംഗ് ക്ലാസ്സിൽ നിന്നുള്ള 100 കുട്ടികളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുകയായിരുന്നു, ഐ മീൻ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു, നഴ്സിങ്ങിന് വേണമെന്ന് വിചാരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് ഏകദേശം 3 വർഷമാണെങ്കിൽ 3 വർഷം, അതിൽ കൂടുതലാണെങ്കിൽ അതിൽ കൂടുതൽ ഒക്കെ തന്നെ അതിന് വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം തീരുമ്പോൾ മനസ്സിലേക്ക് വേറൊരു ചിന്ത വരുന്നു, അങ്ങനെ നേരെ കരിയർ ഒന്ന് ട്വിസ്റ്റ് എടുത്ത് നേരെ പോകുന്നത് UPSC എക്സാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാത്തിലേക്ക്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൽ നല്ല പോലെ സ്കോർ ചെയ്ത് ബാംഗ്ലൂരിൽ തന്നെ ഒരു കൗൺസിലർ ഒരു പദവിയിലേക്ക് എത്തുന്നു. സത്യത്തിൽ നഴ്സിങ്ങിൻ്റെ ഒരു പാത്തിലേക്ക് പോയ ഒരാൾ ഇങ്ങനെയൊക്കെ വഴി തിരിഞ്ഞ് അവസാനം കൗൺസിലറായി എത്തുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു ഒരു കരിയർ ഷിഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതുപോലെ കരിയർ ഷിഫ്റ്റ് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. ഞാനീ പറഞ്ഞത് ചില ഈ പറഞ്ഞ പോലെ പഠിക്കാൻ പോകുന്നൊരു കാര്യം അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചത് തന്നെ ഒന്നായിരിക്കാം, വർക്ക് ചെയ്യുന്ന വേറെന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ സംഭവിക്കുന്നവരും ഉണ്ട്, അങ്ങനെ കരിയർ മാറിപ്പോയവരും ഉണ്ടാവാം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യത്തിൽ ഇപ്പോൾ കേട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻജിനീയറിങ്ങിന് പോയി 4 വർഷം എൻജിനീയറിങ്ങൊക്കെ പഠിച്ചു അല്ലെങ്കിൽ 3 വർഷം പഠിച്ചു, അതൊക്കെ കഴിഞ്ഞിട്ട് ഫുൾ സംഭവമൊക്കെ കഴിഞ്ഞ് ഒരു കെമിക്കൽ എൻജിനീയറോ മെക്കാനിക്കൽ എൻജിനീയറോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എൻജിനീയറോ ഒക്കെ തന്നെയായിട്ട് തിരിച്ച് സംഭവം കംപ്ലീറ്റ് ചെയ്ത് വന്ന് ആ ഒരു പദവിയൊക്കെ കിട്ടി നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ജോലി ഈ പറഞ്ഞ പോലെ വല്ല HR അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒക്കെ പോട്ടെ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ നമ്മുടെ ഷിഫ്റ്റായി പോകുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ പഠിക്കാൻ വേണ്ടിയിട്ടും പോകും, അത് കഴിഞ്ഞിട്ട് MBA എടുക്കുന്നവരുണ്ട്. സോ ഈ എൻജിനീയറിങ്ങും MBA തമ്മിലൊരു വൈഡ് ഡിഫറൻസ് ആണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, ഇതുപോലെ പഠിച്ച് വന്ന് എല്ലാം കഴിഞ്ഞ് അവസാനം കരിയർ വേറൊരു സ്ഥലത്തോട്ടാണ് ഷിഫ്റ്റായി പോയത് എന്ന് അനുഭവമുള്ളവരാണെങ്കിൽ പ്ലീസ് ഡു കോൾ മീ റൈറ്റ് നൗ കേട്ടോ, 444-444-917 അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വയ്ക്കാം 500-00917. പഠിച്ചതൊന്ന്, ജോലി ചെയ്യുന്ന വേറൊന്ന്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ആലോചിച്ചിട്ട് മെസ്സേജ് അയച്ചോളൂ. ആബിദ് അതിനിടയിൽ എന്തോ മെസ്സേജ് ഉണ്ടല്ലോ, നമ്മളെ മറന്നോ? അയ്യോ ഞാൻ മറന്നതല്ല കേട്ടോ. എന്താണ് ഈ പേര്? ലിപ്സാന ആൻഡ് നിംബ്രാസ്. രണ്ട് പേർക്കും എൻ്റെ വക വിഷസ് അറിയിക്കൂ. നമ്മുടെ ചാവക്കാടുകാരാണെന്ന് തോന്നുന്നല്ലോ, അടിപൊളി. അപ്പോൾ 27-ാം തീയതി, അതായത് ഇന്നാണ് നിക്കാഹ് നടക്കുന്നത്. എന്തായാലും രണ്ട് പേർക്കും, ലിപ്സാനയ്ക്കും അതുപോലെ തന്നെ നിംബ്രാസിനും ഹാപ്പി മാരിഡ് ലൈഫ്.

0: ഞാൻ എം ജെ ചന്ദ്രൻ.
1: യു ആർ ലിസണിംഗ് ടു
0: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Chennai beats
2: Tamil head of the hour
3: in the art of podumakkolanda.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 48 മിനിറ്റ് കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയത്ത് എന്തായാലും എന്റെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ചിലത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചൊരു കാര്യമുണ്ട്, ക്ലാസ്സിൽ 100 പേരിൽ 99 പേരും വേറൊരു ഫീൽഡിലേക്ക് പോകുന്നുണ്ടാവും, നിങ്ങൾ വേറൊരു ഫീൽഡായിരിക്കും തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അങ്ങനെ പോയ എന്തെങ്കിലും കഥ നിങ്ങൾക്കുണ്ടോ? അതോ നേരെ തിരിച്ച് നിങ്ങൾ എന്തായാലും ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തു, പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും യു ആർ റിയലൈസിങ് ലൈക്ക് അതല്ല എനിക്ക് വേണ്ടത്, ഞാൻ വേറൊരു ജോലിയിലാണ് കയറുന്നത് അല്ലെങ്കിൽ വേറൊരു ഫീൽഡിലേക്കാണ് പോകുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കരിയർ ഷിഫ്റ്റ് ആയിട്ടുണ്ടോ? ആ കരിയർ ഷിഫ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ദാ ഇവിടെ ആൾ ദാ ജോയിൻ ചെയ്യുന്നുണ്ട്, ആളുടെ കരിയർ ഷിഫ്റ്റിനെ കുറിച്ച് പറയാനായിട്ട്.
2: ഹലോ,
1: നമസ്കാരം, ആരാണ്? പറയൂ അഫ്നാസ്, എവിടെയാണ് ഉള്ളത്? എന്താണ് പഠിച്ചത്? ആക്ച്വലി
2: ഞാൻ പഠിച്ചത് എംകോം ഫൈനാൻസ് ആണ്. ചെയ്തുകൊണ്ടിരിക്കുന്നത് വെൽഫെയർ ഓഫീസർ ജോബാണ്.
1: എങ്ങനെ?
2: വെൽഫെയർ ഓഫീസർ.
1: വെൽഫെയർ ഓഫീസർ, ഓക്കെ. എംകോം ഫൈനാൻസിന്റെ ആള് വെൽഫെയർ ഓഫീസർ.
2: അതെ.
1: അപ്പൊ കണക്ക് ടോട്ടലി ഇപ്പൊ തലയിൽ നിന്നും പോയി കാണും?
2: ഏകദേശം ഇപ്പൊ ഒരു 3 ഇയർ ആയിട്ട് കണക്കൊക്കെ ടോട്ടലി പോയിട്ടുണ്ട്.
1: അയ്യോ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് എനിക്ക് സംഭവിച്ചത് തന്നെ കേട്ടോ. ഞാൻ അക്കൗണ്ട്സ് ആണ് പഠിച്ചത്, പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ആലോചിക്കുമ്പോ ഒന്ന് ടാലി ചെയ്തെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു സമയത്ത് നമ്മൾ എന്തുമാത്രം ചെയ്തതായിരുന്നു എന്നൊക്കെ ഒന്ന് ഓർക്കാറുണ്ടോ?
2: സീരിയസ്ലി, ഇപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമ്മള് പഴയ കൊളീഗ്സിന്റെ അടുത്തൊക്കെ പോകുമ്പോ ഇവര് നമ്മളെ പഴയ കമ്പനിയുടെ ആൾക്കാര് സംസാരിക്കുമ്പോ അവര് പഴയ കാര്യങ്ങൾ ഈ കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഔട്ടാണ് അതിരുന്ന്. അത് ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് എങ്ങനെയാന്നുള്ളതൊന്നേ.
1: ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഓർമ്മയുണ്ടോ?
2: ഓ, നമുക്ക് മെയിൻ ഐറ്റംസ് അല്ലേ.
1: അതെ അതെ അതെ. അയ്യോ സത്യം കേട്ടോ, ഈ സംഭവം ഈ പറഞ്ഞ പോലെ കരിയർ മാറിയതിനു ശേഷം പിന്നെ അതിലേക്ക് ചിന്ത പോവുക എന്ന് പറയുന്നതും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്തായാലും ഈ വെൽഫെയർ ഇതിലെന്ന് പറഞ്ഞു, അപ്പൊ എന്താണ് ബേസിക്കലി ഈ ജോലി എന്ന് പറയുന്നത്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരും എനിക്ക്.
2: ഞാൻ ഇവിടെ വെൽഫെയർ ഉദ്ദേശിച്ച സ്റ്റാഫിന്റെ കാര്യങ്ങൾ, മീൻസ് എച്ച് ആറിന്റെ ഭാഗം തന്നെയാണ്. സ്റ്റാഫിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, സ്റ്റാഫിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവരുടെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക.
1: ഓക്കെ ഓക്കെ ഓക്കെ. ബേസിക്കലി ഒരു സ്റ്റാഫുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ, ഒരു എച്ച് ആറിന്റെ ഒരു ഒരു സെഷൻ അല്ലേ? അടിപൊളി അടിപൊളി, സൂപ്പർ. അപ്പൊ ഏത് കമ്പനിയിലാ വർക്ക് ചെയ്യുന്നേ? ആ, ശരി ശരി. അപ്പൊ എന്തായാലും എന്റെ വക ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ഓൾസോ. ഇതില് മുന്നോട്ടേക്ക് ഇനി പോകാനായിട്ട് പറ്റട്ടെ. ബൈ ബൈ. ഓക്കെ ബൈ. അങ്ങനെ ദാ ഇവിടെ കുറച്ചധികം മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ് കരിയർ ഷിഫ്റ്റിനെ കുറിച്ചിട്ട് ചോദിച്ചപ്പോൾ. ഞാൻ പക്ഷെ ആ മെസ്സേജസ് കുറച്ച് കഴിഞ്ഞ് വായിക്കാട്ടോ. ആബിദിന്റെയും ഷെയ്ഖ് ഇസ്മയിലിന്റെയും രാഗേഷിന്റെ ഒക്കെ മെസ്സേജ് ഞാൻ കണ്ടു. ഇതുപോലെ നിങ്ങൾക്കും പറയാനുണ്ടെങ്കിൽ, നിങ്ങളുടെ കരിയർ ഷിഫ്റ്റിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാം 5000997-ലേക്ക്, ഇല്ലെങ്കിൽ വിളിച്ചു പറയാം 444-4917-ലേക്ക്. 444-4917-ലേക്ക്.

0: சுனோ 91.7 FM
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: This is home delivery only on Radio Suno 91.7 FM.
3: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 11 മണി കഴിഞ്ഞു 2 മിനിറ്റ് ആയിരിക്കുന്നു. ഈ ഒരു സമയം ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞൊരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ മെസ്സേജുകൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക്. ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, അഷ്ടമിയാണ് കൂടിയുള്ളത്. സോ ഈ ഒരു ടൈമിൽ ഞാൻ ഒരു കരിയർ ഷിഫ്റ്റിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. സോ ആദ്യം തന്നെ രാകേഷ് പറഞ്ഞിരിക്കുന്നത് ഓൺ പേപ്പർ സിവിൽ എഞ്ചിനീയർ ആണ്, പക്ഷെ ജോബ് സെയിൽസ് ആണ്. ഓക്കെ, ഇതെനിക്കൊന്ന് മിക്ക ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഷെയ്ഖ് ഇസ്മയിലിന്റെ മെസ്സേജ്, മെക്കാനിക്കൽ എഞ്ചിനീയർ ബട്ട് നൗ വർക്കിംഗ് ആസ് സെയിൽസ് എഞ്ചിനീയർ ഇൻ എച്ച് വി എച്ച് വി എ

എസി കമ്പനി. ഓക്കെ ഫൈൻ. അടുത്ത് ആബിദിന്റെ മെസ്സേജാണ്. ആബിദ് പറഞ്ഞ ഒരു ഇത് അയച്ചു തരുമെന്നായിരുന്നു. അയ്യോടാ ആബിദ്, ഞാനത് ഓണെയറിൽ പറഞ്ഞതാണ് കേട്ടോ, അതെന്തായാലും എടുക്കാൻ പറ്റില്ല. ആൻഡ് അല്ലമീൻ്റെ മെസ്സേജ്, ഞാൻ പണ്ട് DCFA ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പഠിച്ചതാ, പിന്നെ അത് സെറ്റായില്ല. പിന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് പഠിച്ചു, അതും സെറ്റായില്ല. ഇതിനേക്കാൾ മുൻപ് മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു, അതും സെറ്റായില്ല. ലാസ്റ്റ് ഇപ്പോൾ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പണ്ട് ഓരോരുത്തർ പറയും ആ കോഴ്സ് പഠിച്ചോ, അത് നല്ല സൂപ്പറാ, സ്കോപ്പ് ഉള്ളതാ എന്നൊക്കെ. അങ്ങനെ പോയി പഠിച്ചതാ. അത് ശരി കേട്ടോ, ഈ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ അതും ഇതൊക്കെ പോയി പഠിക്കാൻ പോകും. അവസാനം നമുക്കൊന്നും മര്യാദയ്ക്ക് ശരിയാവത്തില്ല, അതൊന്നും നമുക്ക് പറ്റുന്ന പണിയല്ല എന്ന് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ആകെ മൊത്തത്തിൽ അന്ത വിട്ട് കുന്ത വിഴുകി പോലിരിക്കും. അതായിരിക്കും അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കരിയർ ഷിഫ്റ്റ് വരുമ്പോഴായിരിക്കും കുറേ ആൾക്കാർക്ക് ഈ MBA ഒക്കെ അതിന് ശേഷം എടുക്കുന്നത് അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും. സോ അടിപൊളി. അങ്ങനെ കുറേ എഞ്ചിനീയർമാരൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ സെയിൽസിലേക്ക് പോയ കഥയും ഇതുപോലെ പല പല കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞ അവസാനം ഒരു ബന്ധമില്ലാത്ത ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കഥയും ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. എന്തായാലും ഈ കഥ കേൾക്കുന്നതിനിടയിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനായിട്ടുണ്ട്. അതായത് ഇപ്പോൾ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ചോദ്യം, നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി എന്ന് പറയുന്നത് എന്തുമാത്രം ഇഷ്ടമാണ്? ഈ വണ്ടിപ്രാന്തന്മാരുണ്ടാവും, അതിപ്പോൾ നിങ്ങളായിരിക്കാം, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളായിരിക്കാം. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുന്ന പോലെ ഒരു മെസ്സേജ് 1500009177 അയക്കും. അതായത് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കൊരു പോറല് പോലും വരാൻ പാടില്ല. അതിനെ ഇങ്ങനെ കുഞ്ഞു മക്കളെ പോലെ കൊണ്ടു നടക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ വണ്ടി എന്ന് പറയുമ്പം അതിനെ ഭയങ്കരമായിട്ട് ഉള്ളിലാണെങ്കിലൊക്കെ തന്നെ ഭയങ്കര രസമായിട്ട് സൂക്ഷിക്കാനും പുറത്തൊക്കെ ഒരു പാടുപോലും വരാണ്ടും എപ്പോഴും കറക്റ്റായിട്ട് ക്ലീനൊക്കെ ചെയ്ത് സെറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണോ നിങ്ങൾ? ആണെങ്കിൽ ജസ്റ്റ് ഒരു ഹായ്, ദാറ്റ്സ് ഇറ്റ്, ഒരു ഹായ് ഇപ്പൊ തന്നെ മെസ്സേജ് അയച്ചേ 5000009177 എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞുതരാം. സോ വേഗം മെസ്സേജ് അയച്ചോ 5000009177. ഇതാ മീ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ മോനെ ഇത്രയും വണ്ടിപ്രാന്തന്മാരോ? അത് കൊള്ളാലോ, വണ്ടി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. വിഷ്ണു മുരളിയും രാഗേഷും ഹുസൈനൊക്കെ. ഞാൻ കാര്യം എന്താണെന്ന് തിരിച്ചു വന്നിട്ട് പറയാം.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
6: യു ആർ ലിസണിംഗ് ടു
5: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
7: ചെന്നൈ ബീറ്റ്സ്,
8: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
9: എന്താട്ടം പോതുമാക്കുള്ള
10: മണ്ണോട് ചിന്ന തുറൽ എന്ന്

0: ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മിയാണ് കേട്ടോ കൂടിയുള്ളത്. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഈ ഒരു സമയം വണ്ടി കറക്റ്റായിട്ട് ഈ സമയത്ത് തന്നെ കഴുകാൻ വരെ കൊണ്ടുപോയി ഇറങ്ങിയിരിക്കുന്നു. അത്രയും നന്നായി വണ്ടീനെ സൂക്ഷിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ നട്ടുച്ചയ്ക്ക് തന്നെ പോയിട്ട് ഓഹ് എനിക്ക് സമ്മതിച്ചു കേട്ടോ. എന്തായാലും ദാ ഷാഫിയുടെ മെസ്സേജ് ഉണ്ട്, ഹരിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, വിഷ്ണു ഹുസൈൻ്റെ മെസ്സേജ്, അതുപോലെ നമ്മുടെ ആഷിഖ് ഇബിൻ സലാം ആളുടെ സലീം ആളുടെ മെസ്സേജ് ഉണ്ട്. ഓഹോ എല്ലാവരും ഐ എസ് ഐ എം എ വണ്ടി പ്രാന്തൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മെസ്സേജ് അയക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് വണ്ടി ഇഷ്ടമാണ്, കാരണം ഞാൻ ഡ്രൈവറാണ്. ഞാൻ കഴിക്കുന്ന ഭക്ഷണം അതുപോലെ എൻ്റെ ഫാമിലി എല്ലാം ഈ വണ്ടി ഓടിച്ച് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് കഴിയുന്നത്. അതുകൊണ്ട് എൻ്റെ സ്വന്തം ഫാമിലിയെ പോലെയാണ്, സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ഞാൻ നോക്കുന്നത്. വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ വല്ലാതെ വിഷമാവും, ചങ്ക് പിടയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹുസൈൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. സോ സ്വീറ്റ്. ശരിയാണ് കേട്ടോ, നമുക്ക് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു സംഭവം എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാണ്ടൊരു സമാധാനം കിട്ടില്ല. അങ്ങനെയാണ്, കാരണം എപ്പോഴും വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു വില എന്താന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ലൈക്ക് ക്വാളിറ്റിയും ട്രസ്റ്റും ഇത് രണ്ടും നമുക്ക് വേണം. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമാണ് പ്രീമിയം ആയിട്ടുള്ള സർവീസസ് വേണം, പക്ഷേ അഫോർഡബിൾ റേറ്റിലും കൂടി കിട്ടണം എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഒരു ട്രസ്റ്റഡ് ഓവർ 150 ഇയേഴ്സ്, 150 വർഷത്തിലധികം നമുക്ക് പരിചയമുള്ള ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെ ഖത്തറിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് വാൽവലിനാണ്. ആൻഡ് വാൽവലിൻ്റെ സൽവാർ റോഡിൽ, അതായത് വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസ് എന്ന് പറയുന്നത് സൽവാർ റോഡിലാണുള്ളത്. നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട, എക്സ്പേർട്സ് ആണ് അവിടെ ഉള്ളത്. അവരവരുടെ കൈകൊണ്ട് നല്ലപോലെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. ജെനുവിൻ ആയിട്ടുള്ള വാൽവലിൻ പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, പ്രീമിയം ഫിൽറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. മാത്രമല്ല അവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നമ്മുടെ കാർ ഒരു തവണ സാധാരണ ഇവിടെയിൽ ചെന്ന് കഴിഞ്ഞാൽ ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വിടുമല്ലോ. ഇതങ്ങനെയല്ല, ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഡിജിറ്റൽ കാർ പാസ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ രീതിയിൽ അവർക്ക് അവിടെ ഒരു അഡ്വാൻസ്ഡ് ഒരു ടെക്നോളജി ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഫുൾ ഈ ഒരു കാറിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും എന്തൊക്കെയാണുള്ളത് നമുക്ക് ഫിംഗർ പ്രിൻ്റ് മുതൽ എല്ലാം കിട്ടും എന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും അവിടെ ഡോക്യുമെൻറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഈവൻ ഡേറ്റ അവിടെ കളക്റ്റഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈവൻ ഭാവിയിൽ ചെല്ലുമ്പോഴാണെങ്കിൽ പോലും ദേ ക്യാൻ ടെൽ യു, ലൈക്ക് ആ എക്സ്പേർട്സിന് പറയാൻ പറ്റും. നമ്മൾ ഈ ഒരു സ്ഥലത്തൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം അവർ പറയില്ലേ ആ നിങ്ങൾ ഇന്ന ഇന്ന സമയത്ത് വന്നിരുന്നു, അന്ന് നിങ്ങൾക്ക് ഇന്ന പ്രശ്നമായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് വരുന്നത്, ഇപ്പം നിങ്ങൾക്ക് ഈ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്കൊരു ഡേറ്റ് പോലെ കിട്ടുന്ന പോലെ തന്നെ കാറിന് എന്തൊക്കെ പ്രശ്നമുണ്ടോ, കാറിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വാൽവലിൻ അവർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു ഫിംഗർ പ്രിൻറ് മോഡലിലേക്ക് വരെ എത്തുന്നതായിരിക്കും. ഓക്കെ, സോ ഇതൊന്ന് ജസ്റ്റ് ആ ഒരു പ്രീമിയം ക്വിക്ക് സർവീസിന് വേണ്ടിയിട്ട് ഒന്ന് ഡയൽ ചെയ്താൽ മതി. സിമ്പിളാണ്, 777-6559-54 ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. 777-6559-54 സോ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു അഫോർഡബിൾ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രീമിയം സർവീസസ് അവർ തരുന്നതായിരിക്കും. ഈവൻ റേഡിയോ സുനോ എന്ന് പറയുന്ന ഒരു ചെറിയ റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അഫ്കോഴ്സ് ദേ വിൽ ഡു ദ ബെസ്റ്റ് ഫോർ ദം. ആൻഡ് നമ്പർ ഒന്നുകൂടി ഞാൻ പറയാം കേട്ടോ, 777-6559-54 കേട്ടോ. ഈ നമ്പർ ഒന്ന് കുറിച്ച് വെച്ചോ, അതായിരിക്കും നല്ലത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, വാട്സപ്പിൽ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്കും കൂടി പോകണം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് വരുന്നത്. സോ കേട്ടോണ്ടിരിക്കുക എൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.
1: കേട്ടു മതിവരാത്ത, എന്നും നിറഞ്ഞൊഴുകുന്ന സ്വരമാധുരി, മലയാളത്തിന്റെ വാനമ്പാടി, നമ്മുടെ സ്വന്തം ചിത്രശേഷിക്ക് റേഡിയോ സുനോ 91.7 FM ന്റെ ജന്മദിനാശംസകൾ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
6: Joy Alukas 917 Evenings
7: presented by Joy Alukas, world's favorite jeweler,
8: powered by
9: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4001707
7: and
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: ഇനിയ വചനങ്ങളിലൂടെ.
1: നിങ്ങളുടെ അടുത്ത് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെ പോലെയാവുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങാനുള്ള സമയം.

ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മിക്ക ആൾക്കാരും എനിക്കിവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് കാറിനെ കുറിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഈ കാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അനീസിൻ്റെ ഒരു കഥയാണ്. അനീസിൻ്റെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു അനീസിൻ്റെ ബ്രദറിനെ കുറിച്ചിട്ട്. ബ്രദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു കാറിൻ്റെ എന്താ പറയുക, അറ്റ് ദ പീക്ക് ഭ്രാന്തൻ എന്ന് വേണമെങ്കിൽ പറയാം. ഹി ഈസ് സച്ച് എ ക്രേസി പേഴ്സൺ ഓവർ ഹിസ് കാർ, ലൈക്ക് ഭയങ്കരമായിട്ട് ചില ആൾക്കാർ ഒബ്സസ്ഡ് ആയിരിക്കും എന്ന് അറിയില്ല. അതേപോലെ കഥ പറയുകയാണ്, ഒരു തവണ മഴയത്ത് എന്തോ സീറ്റിൻ്റെ ആ ഭാഗത്ത് എന്തോ നനയും എന്ന് വിചാരിച്ചിട്ട് അനീസിൻ്റെ ഈ പറഞ്ഞ ബ്രദറിൻ്റെ വൈഫിൻ്റെ പുതിയ ചുരിദാർ, ഓക്കെ, ആ ചുരിദാറിൻ്റെ ഷോളോ ടോപ്പോ എന്തോ ഒരു സംഭവം എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് അവിടെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നു. അതുപോലെ ആൾക്ക് വേറൊരു ശീലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറിൻ്റെ ഉള്ളിൽ കാർ ഓടിക്കുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പുണ്ട്, ആ ചെരുപ്പ് പുറത്തിടില്ല. പുറത്തിട്ടിട്ട് വന്ന ഏത് ചെരുപ്പാണെങ്കിലും അത് വയ്ക്കാൻ ഒരു ഡെസിഗ്നേറ്റഡ് സ്ഥലമുണ്ട്. സോ ആ ഒരു ചെരുപ്പ് അവിടെ കറക്റ്റ് വെച്ചതിന് ശേഷം നേരെ കാറിൽ കയറിയാൽ കാറിലിടേണ്ട ചെരുപ്പ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഞാൻ ചീശ്വരാ, അതെന്താ അങ്ങനെ ഒരു ഇത്? പക്ഷെ ശരിയാണ്, ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. എന്തായാലും ഇങ്ങനെ ഉള്ള ചില ആൾക്കാരുണ്ടാവാം. സോ ഈ ഒരു സമയത്ത് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തന്നെ സമ്മതിക്കണം, അത്രയും അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. ഞാൻ ആബിത് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, എനിക്ക് സെൻഡ് ആക്കാനത് പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. ഞാൻ ഒരിക്കൽ കൂടി വേണമെങ്കിൽ ഇപ്പോൾ വിഷ് ചെയ്യാൻ വേണമെങ്കിൽ ആബിതെ ഒന്ന് ജസ്റ്റ് റെക്കോർഡ് ചെയ്തെടുത്തോളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആബിദിൻ്റെ ഇക്കാടെ മകളുടെയോ മറ്റോ, ഒരു മിനിറ്റ്, ഒന്നുകൂടി ഞാൻ വായിച്ചു നോക്കട്ടെ. ആ ഇക്കാടെ മോളുടെ മാരേജ് ആണ്, യെസ്, ഇന്നാണ് മാരേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്സാന ആൻഡ് നിമ്രാസ് ഇവർക്ക് രണ്ടുപേർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ആൻഡ് അഫ്കോഴ്സ് ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. ആൻഡ് ഞാൻ നോക്കുമായിരുന്നു, ചേറ്റുവക്കാരാണ്, നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും, ലിപ്സാന ആൻഡ് നിമ്രാസ് രണ്ടുപേർക്കും ഓൾ ദി വെരി ബെസ്റ്റോ. എന്തായാലും അടിപൊളിയാവട്ടെ, എല്ലാ പരിപാടികളും സൂപ്പറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനിടയിൽ ക്യാൻ യു പ്ലീസ് വിഷ് ബർത്ത്ഡേ ടു മിസ്റ്റർ ഷെയ്ഖ് ഇസ്മയിൽ. ഞാൻ കുറേ നേരമായി ഇവിടെ വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സെയിൽസ് ഫോഴ്സ് ഓഫ് അൾട്ടിമേറ്റ് ട്രെയിനിങ് ബൈ F61 സ്റ്റാഫ് അക്കോമഡേഷൻ ഫ്രണ്ട്സ്. ഓക്കെ, സോ ഐ ഹാവ് ഓൾറെഡി വിഷ്ഡ് ഹിം എ ഹാപ്പി ബർത്ത്ഡേ. ടുഡേസ് ഹിസ് ബർത്ത്ഡേ ആൻഡ് ഹിസ് മദേഴ്സ് ബർത്ത്ഡേ. സോ അതൊക്കെ ഞാൻ വിഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എന്തായാലും വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ടു ഷെയ്ഖ് ഇസ്മയിൽ ആൻഡ് ഹിസ് മദർ.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.

0: सुनो 91.7 FM Qatar's favorite radio station.
1: अरे इन्हें बर्थडे सेलिब्रेशन तो चलो इन्दे.
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: ഹായ്, ഞാൻ നരേൻ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

ഹോം ഡെലിവറിയിൽ ഇനി എനിക്ക് പറയാനുള്ളത് 10-10-10 വർക്ക് ഔട്ടിനെ കുറിച്ചിട്ടാണ്. അതെ, ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ 10-10-10 വർക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഈ ഒരു വർക്ക്ഔട്ട് റിജീം എന്ന് പറയുന്ന സംഭവം ബേസിക്കലി ഇപ്പൊ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു 3 സെഷനായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ബെനിഫിറ്റ്സ് കാണുന്നുണ്ട് ആൾക്കാരിൽ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് എക്സ്പേർട്ടുകളൊക്കെ പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ തന്നെ കറക്റ്റായിട്ട് ഈ ഒരു 10-10-10 ചെയ്താൽ ഫിറ്റ്നസ് ഗോൾസ് എത്താനായിട്ട് സാധിക്കുമെന്നാണ്. സോ ബേസിക്കലി എന്താണ് ഈ 10-10-10? സോ അതിൻ്റെ ഒരു ഐഡിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 10 മിനിറ്റ് രാവിലെ, 10 മിനിറ്റ് ആഫ്റ്റർനൂൺ, 10 മിനിറ്റ് ഈവനിങ് ടൈം, ഇങ്ങനെ 10-10-10 എന്നുള്ള രീതിയിൽ നമ്മൾ 10 മിനിറ്റ് എക്സസൈസ് എന്നുള്ള രീതിയിൽ ഒരു ദിവസം തന്നെ ഒരു 30 മിനിറ്റ്, സോറി ഇപ്പോൾ 30 അല്ലല്ലോ, അതന്നെ 30 മിനിറ്റ്, ഷേ എന്താ പറ്റണേ, ടൈമിൻ്റെ കാൽക്കുലേഷൻ വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ 10-10-10 അങ്ങനെ 3 തവണ ആയിട്ട് 30 മിനിറ്റ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം. സോ ഇതിൽ തന്നെ സ്റ്റെയർ ക്ലൈമ്പിംഗ് ആവാം, കുറച്ചൊരു ഇൻ്റർവെല്ലിൽ വരുന്ന രീതിയിലായതുകൊണ്ട് തന്നെ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് ആവാം, സൈക്ലിംഗ് ആവാം, അല്ലെങ്കിൽ ഈവൻ ബാൻഡ് വർക്ക്ഔട്ട്സ് ആവാം, ബോഡി വെയ്റ്റ് എക്സസൈസസ് ആവാം, വാക്കിംഗ് ആവാം, എന്തുമാവാം. പക്ഷേ ഈ ഒരു മെത്തേഡ് ഭയങ്കരമായിട്ട് ഇപ്പം എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് നല്ല രീതിയിൽ ബോഡീനെ ആക്റ്റീവായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഈവൻ സ്റ്റഡീസും പറയുന്നത് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ത്രൂ ഔട്ട് ദി ഡേ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടാനായിട്ടൊക്കെ തന്നെ ഈ ഒരു 10-10-10 ഭയങ്കരമായിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. കാരണം കാർഡിയോ വാസ്കുലർ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കുന്നു, കാലറീസ് ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ ദിസ് 10-10-10 ഈസ് ആക്ച്വലി ട്രെൻഡിങ് നൗ ഇറ്റ് ഈസ്. അപ്പോൾ ഈ 10-10-10 വർക്കൗട്ട് റിജീം അത് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നേരെ അടുത്തൊരു പാട്ടിലേക്ക് കൂടി പോകേണ്ട സമയമായിരിക്കാണ്. അഫ്സലും സുജാത ചേച്ചിയും പാടിയ പാട്ടാണ് കേട്ടോ.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: കേട്ട് മതിവരാത്ത ഇന്നും നിറഞ്ഞൊഴുകുന്ന സ്വരമാധുരി മലയാളത്തിന്റെ വാനമ്പാടി നമ്മുടെ സ്വന്തം ചിത്രചേച്ചിക്ക് റേഡിയോ സുനോ 91.7 FM ന്റെ ജന്മദിനാശംസകൾ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 FM,
2: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഹോം ഡെലിവറി.
5: വെൽക്കം ബാക്ക്. ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയത്ത് ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നവർക്കായിട്ട് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മൈൻഡ് സെറ്റിലാണോ നിങ്ങളുള്ളത്? പക്ഷേ ഒന്ന് പോയിരുന്നെങ്കിൽ എന്നൊക്കെ മൈൻഡിൽ ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഒരു ഓഫറിനെ കുറിച്ചിട്ട് തന്നെയാണ്. ഇത് ഖത്തർ എയർവേസ് കൺഫേം ചെയ്തിരിക്കുന്ന, നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടിയാണ്. പ്രത്യേകിച്ചും നിങ്ങളിപ്പം പ്രീമിയം ക്യാബിൻസ് ആണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു 20% സേവ് ചെയ്യാനും, എക്കണോമി ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ 25% വരെ സേവ് ചെയ്യാനും പറ്റും. ഒപ്പം തന്നെ 50% ബോണസ് അവ്യൂസ് പോയിന്റ്സും കിട്ടുന്നതായിരിക്കും. പക്ഷെ അത് പ്രിവിലേജ്ഡ് ക്ലബ് മെമ്പേഴ്സിൻ്റെ ആ ഒരു കാർഡിനായിരിക്കട്ടോ, അല്ലെങ്കിൽ ആ ക്യാബിൻസിനായിരിക്കും കേട്ടോ. സോ ബേസിക്കലി ഇതൊക്കെ തന്നെ ലഭിക്കാനായിട്ട് പോകുന്നത് ഖത്തർ എയർവേസിൻ്റെ സെയിൽസ് ഓഫീസസിലൂടെയോ അല്ലെങ്കിൽ ഖത്തർ എയർവേസ് .com ഏതെങ്കിലും ഒരു പ്രിഫേർഡ് ട്രാവൽ ഏജൻറ്റിലൂടെ ഒക്കെ തന്നെ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും. മാത്രമല്ല, ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജൂലൈ 30 മുൻപ് തന്നെ നിങ്ങൾ ടിക്കറ്റ് എടുക്കണം. പക്ഷെ ആ എടുക്കുന്ന ടിക്കറ്റ് ഡിസംബർ 10 മുൻപുള്ള ഏത് ടിക്കറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ബുക്ക് ചെയ്യുന്നത് ജൂലൈ 30 മുൻപായിരിക്കണം. എന്നാൽ മാത്രമേ ഡിസംബർ 10 വരെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏത് ബുക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓരോ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു യുനോ സേവിങ്സ് അല്ലെങ്കിൽ ഒരു ബിഗ് ഓഫർ ഇത് മിസ് ഔട്ട് ചെയ്യരുത്. ഖത്തർ എയർവേസിൻ്റെ ഈ പറഞ്ഞ വലിയൊരു ഒരു കൈൻഡ് ഓഫ് സേവിങ്സ് തന്നെയാണിത്, ഓഫേഴ്സ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ആരും മിസ് ഔട്ട് ചെയ്യരുതേ. ഇതും കൂടി പറഞ്ഞ് എനിക്ക് നേരെ പോകാനുള്ള അടുത്തൊരു പാട്ടിലേക്കാണ്. അപ്പോൾ ആ പാട്ടൊക്കെ കേട്ട് നല്ലപോലെ നമുക്ക് ഇങ്ങനെ ഈ ഒരു വണ്ടിയെ ഓടിച്ച് സുഖമായിട്ട് പോയാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്, പ്രത്യേകിച്ചും വണ്ടി ഓടിക്കാൻ സമയത്ത് കേൾക്കാൻ ഇഷ്ടമുള്ളൊരു പാട്ടാണ്.

0: 91.7 FM.
1: Qatar's favorite radio station.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
7: നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കിയേ.
6: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
7: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
6: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം, ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
8: ഖത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെ ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
4: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ്. ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
9: അതിമോഹമാണ് അതിമോഹം.
10: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഓ ഡ്രാമ,
11: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
6: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
12: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
13: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
14: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
15: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശോഭി തിലകൻ.
16: യു ആർ ലിസ്ണിംഗ് ടു
15: റേഡിയോ സുനോ 91.7 FM.

വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇനി എന്തായാലും നമുക്ക് നേരെ ഒരു റെസിപ്പിയിലേക്ക് പോകണമേ. റെസിപ്പി എന്ന് പറഞ്ഞത് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് നല്ല ഉഴുന്നുവട അല്ലേ. ഈ ഉഴുന്നുവട എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ആ ഒരു ക്രിസ്പിനെസ്സിൽ കറക്റ്റായി ഉള്ളിലൊക്കെ നന്നായി വെന്ത് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പണിയുള്ള പണിയാണ്. ചിലർക്ക് ഭയങ്കര സിമ്പിളായിരിക്കും. പക്ഷെ ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ ഉഴുന്നുവട ഉഴുന്നില്ലാതെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ സുനോ കുക്ക് ബുക്ക് റെസിപ്പിയിലേക്ക് പോകാം. സുനോ കുക്ക് ബുക്ക്. നമ്മുടെ ഉഴുന്നുവട. ഓക്കെ, ഈ ഉഴുന്നുവടയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആദ്യം ഒന്ന് നോക്കാം. ഉഴുന്നിന് പകരം നമ്മൾ റവ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മുരിഞ്ഞിട്ടുള്ള നല്ല പോലെ മൃദുവായിട്ടുള്ള കിടിലനായിട്ടുള്ള ഒരു വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് റവ നമ്മൾ എടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ തൈര്, അതായത് ഒരു കപ്പ് റവയിൽ ഒരു കപ്പ് കട്ട തൈര് നമുക്ക് വേണം. നന്നായി ചേർത്തിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അതൊന്ന് മാറ്റി വെക്കുക. ഈ റവ നന്നായിട്ട് കുതിർന്ന് സെറ്റായിട്ട് കിട്ടണം ആ ഒരു തൈരിൽ. അതിലേക്കാണ് നമ്മൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ തന്നെ ഇട്ട് സെറ്റാക്കിയെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം അതിപ്പോൾ ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ ജീരകം കൂടി ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് രുചി കൂടുതലായിരിക്കും. പക്ഷെ വെറും ഓപ്ഷനിൽ മാത്രം കേട്ടോ. പിന്നെ ചില ആൾക്കാരുണ്ട് നല്ല പോലെ നമ്മുടെ ഇതില്ലേ എന്താ കുരുമുളക്, കുരുമുളക് പൊടിയല്ല കുരുമുളക് തന്നെ അതിലേക്ക് ഇടുന്നവരും ഉണ്ടാവും. സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തായാലും ഈ മാവ് നല്ല രീതിയിൽ കട്ടിയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് വേണം വടയുടെ പരുവത്തിലേക്ക് അതിനെ ആക്കിയെടുക്കാനായിട്ട്. അവസാനം ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് പതുക്കെ ഇളക്കിയെടുത്ത് നമുക്ക് അതിലേക്ക് ഈ പറഞ്ഞ പോലെ വെള്ളം നനച്ച് മാവ് ചെറുതായിട്ട് കുഞ്ഞു ഉരുളകളാക്കി എടുത്ത് നടുവിൽ ദ്വാരമിട്ട് നമുക്ക് ആ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് ഇങ്ങനെ നല്ല പോലെ വറുത്ത് കോരിയെടുക്കാം. ഈ പറഞ്ഞ ഉഴുന്നോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. റവയിൽ തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഉഴുന്നുവട, അല്ലെങ്കിൽ ഒന്ന് ബാർ റവ വട എന്ന് വേണമെങ്കിലും പറയട്ടോ. അങ്ങനെ റവ വട തയ്യാറായിട്ട് കിട്ടും. തേങ്ങാ ചമ്മന്തിയോ പുതിന ചട്നിയോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ പോവുകയും ചെയ്യും. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികളൊക്കെ ഇപ്പം വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സത്യത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പൊ ഇതുകൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി എന്തായാലും നിങ്ങൾക്ക് നല്ല നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെ കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുക അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM-ൽ അഷ്ടമിത സൈൻ ഓഫ് ചെയ്തു. പക്ഷേ തിരിച്ച് വൈകുന്നേരം വീണ്ടും എത്തുന്നതായിരിക്കും സിനിമാ വിശേഷങ്ങളുമായിട്ട്. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ എവ്രി വൺ. നന്നായി വെള്ളം കുടിക്കാൻ മറക്കരുത്, കാരണം നല്ല ചൂടാണ്. ഉച്ച സമയമാണ്, വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും കേട്ടോ.

0: Joy Alukas brings you the joy of summer.
1: Summer season in jewelry purchase nulla ethum mikacha deals idai theerkunu diamond jewelry purchase team will need free cash vouchers 3.99% onwards assured lowest making charges old gold exchange ya verum 0% deduction rate il ini ningal nadalike pogan plan cheyunnundo ningalude jewelry purchases kooda labhagaramaku with up to 15% savings on import duty from joy alukas in the gcc ee offerugal august 8 vare maatram
0: terms and conditions apply joy alukas world's favorite jeweler
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ ക്രാബ് ഗ്രിൽ ബാർബിക്യൂ പ്രോൺസ് ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്
4: ഹോം ഡെലിവറി

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: മാറ്റിനി ക്ലാസിക്സ്.

0: Hi, this is Aparna Balamurli. You're listening to Radio Suno 91.7 கேட்டு கேட்டு கூட்டுகூட.
1: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: മാറ്റിനി ക്ലാസിക്സ്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിലെ വേനൽച്ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
2: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: നെഞ്ചിൽ കുടിയിരുത്തും
2: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം. ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ്.

0: ഹായ്, ഞാൻ സുജാ ചേച്ചിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
2: മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
4: നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കിയേ.
3: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
4: ഫയലിംഗ് എടുത്തോളൂ, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ടാ എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
3: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിസ്സാദ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഞാൻ ഇന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്ത് കാര്യങ്ങൾ സംസാരിക്കും, ഏത് മൂവിയെ കുറിച്ചൊക്കെ പറയും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോകുന്ന സമയത്ത് വെറുതെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ കണ്ടുപോയി കേട്ടോ. ആ ഇന്റർവ്യൂ ഇങ്ങനെ കണ്ട് കുറച്ച് ഭാഗമൊക്കെ കഴിഞ്ഞപ്പോ ഒരു സിനിമയെ കുറിച്ച് ഇങ്ങനെ മമ്മൂക്ക പറയണം. മമ്മൂക്ക ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു പഴയ കഥകളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തില് ഒരു നടക്കാതെ പോയ സിനിമയെ കുറിച്ച് പറയുന്നുണ്ട്. ആ സിനിമയുടെ പേര് കടൽ കാറ്റിൽ ഒരു ദൂത് എന്നായിരുന്നു.
1: ഒരു സിനിമ നടക്കാതെ പോയി, കടൽക്കാറ്റിൽ ഒരു ദൂത് എന്ന് പറഞ്ഞ മനോഹരമായ ടൈറ്റിലാണ്, കടൽക്കാറ്റിൽ ഒരു ദൂത്. അത് ഞാനും ലാലോ കൂടെ അഭിനയിക്കാറ് മൊറീഷ്യസിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമ. അത് എന്തുകൊണ്ട് പറഞ്ഞ പോലെ ഞങ്ങൾ ഷൂട്ട് ചെയ്യണം, നടക്കാതെ പോയി.
0: മമ്മൂക്ക പറഞ്ഞ പോലെ നല്ല മനോഹരമായ ഒരു ടൈറ്റിൽ കടൽക്കാറ്റിൽ ഒരു ദൂത്. ഇതുപോലെ ചർച്ചകളിലേക്കൊക്കെ വന്ന് പിന്നീട് നടക്കാതെ പോയ സിനിമകൾ ഏതൊക്കെയായിരിക്കും നമ്മുടെ മലയാളത്തില്, അത്തരം ചില സിനിമകളെ കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയുള്ള കഥകൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സിനിമകളുടെ പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക്.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: This is only on Radio Suno 91.7 FM. Brought to you by
5: Safari, world-class shopping experience, Doha, Qatar,
6: and
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: 107.7 FM.
1: Qatar's favorite radio station.
2: ഖത്തറിലെ വേനൽച്ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
3: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
4: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
5: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
4: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
6: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
7: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
6: Power up your evenings with 917 evenings. Nyayar mudal gyaazham vare, vaigeetu 5 mani mudal.
8: 917 evenings. Joy Alukas 917 evenings
9: presented by Joy Alukas, world's favorite jeweler.
10: Powered by
11: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
9: And
12: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
13: ഹായ്, നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോളിതനാണ്.
12: യു ആർ ലിസ്ണിംഗ് ടു
13: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
14: Brought to you by
15: Safari, world-class shopping experience, Doha, Qatar.
9: And
16: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency.
17: റിലീസാകാതെ പോയ മലയാള സിനിമകൾ, പ്രത്യേകിച്ച് ചർച്ചകളിലേക്കൊക്കെ എത്തി റിലീസാകാതെ പോയ സിനിമകൾ ഏതൊക്കെയാണ് എന്നൊരു ചെറിയ അന്വേഷണമാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പിൽ. അങ്ങനെ ഞാനിങ്ങനെ അന്വേഷിച്ചു പോയ സമയത്ത് എന്റെ കൺമുന്നിലേക്ക് വന്ന ഒരു സിനിമയുടെ പേര് ധനുഷ് കോടി എന്ന് പറയുന്ന ഒരു മൂവിയാണ്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പം സിനിമയെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഈ ഒരു സിനിമയുടെ പേരൊക്കെ ചിലപ്പം ഓർത്തിരിക്കാൻ സാധ്യതയുണ്ട്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പാതി വഴിയിൽ ആ ഒരു ചിത്രം നിന്നു പോവുകയായിരുന്നു. പിന്നീട് ഒരു 2018 വീണ്ടും വാർത്തകളൊക്കെ വന്നു, ആ സിനിമയ്ക്ക് വീണ്ടും ജീവൻ വെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ പിന്നെ മുന്നോട്ട് പോയില്ല. ലാലേട്ടൻ ശ്രീനിവാസൻ രണ്ടുപേരെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രിയദർശൻ അദ്ദേഹം സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമായിരുന്നു ധനുഷ് കോടി. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളൊക്കെ കൊണ്ട് അതങ്ങനെ നടക്കാതെ പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് 2018 ഇത് ചർച്ചയിലേക്ക് വന്നു എന്ന് പറഞ്ഞല്ലോ. അതിനു മുൻപ് 1989 ഒരുക്കിയ ചിത്രം ഒരു പുതിയ, ആ സമയത്തെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തി കൊണ്ടുവരും എന്നൊക്കെയായിരുന്നു അന്ന് ചർച്ചകളിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആരാധകർ ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു ആ സമയത്ത്. മാത്രമല്ല കേട്ടോ, അതിലൊരു മറ്റൊരു പ്രത്യേകത, ലാലേട്ടനും വന്ദനം സിനിമയിലെ നായികയുണ്ടല്ലോ ഗിരിജ ഷുട്ടാർ, അവര് രണ്ടുപേരെയും പ്രധാന കഥാപാത്രങ്ങളാക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ആ സിനിമയ്ക്കുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ ഒരു സിനിമ സംഭവിച്ചില്ല. ഇനിയും അത്തരം ചില സിനിമകൾ നമ്മുടെ മലയാളത്തിലുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള കൗതുകം നിറഞ്ഞ ചില കഥകളിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ട്. മാറ്റിനി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
6: നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
5: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
6: ഫയലിംഗ് അടുത്തോണ്ട് വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
5: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: ഡോക്ടർ ഓൺ എയർ. ഡോക്ടർ ഓൺ എയർ ബ്രോട്ട് ടു യു ബൈ നസീം ഹെൽത്ത് കെയർ. നോ ക്യൂസ്, നോ ഹാസിൽ. ജസ്റ്റ് ബുക്ക് യുവർ അപ്പോയിന്റ്മെന്റ് ഓൺ ദി നസീം ഹയാത് ആപ്പ് ആൻഡ് എക്സ്പീരിയൻസ് ഫാസ്റ്റർ കൺസൾട്ടേഷൻസ്. ഡൗൺലോഡ് ഇറ്റ് ടുഡേ.
8: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
7: Nasim Healthcare. No queues, no hassle. Just book your appointment on the Nasim Hayat app and experience faster consultations. Download it today.
2: This is Matine Masha. Only on
0: Radio Suno 91.7 FM.
2: Brought to you by
9: Safari. World-class shopping experience. Doha, Qatar.
2: And
10: Malabar Gold and Diamonds. The responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
11: നമ്മുടെ മലയാളത്തിൽ റിലീസാവാതെ പോയ സിനിമകൾ ഏതൊക്കെയാണ്? ചില സിനിമകളൊക്കെ വലിയ വലിയ ചർച്ചകളിലേക്കും അല്ലെങ്കിൽ നമ്മൾ വാർത്തകളായിട്ടൊക്കെ കാണും, പക്ഷെ അത് റിലീസാവത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാതി വഴിയിൽ മുടങ്ങി പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചർച്ചകളിലേക്കൊക്കെ വന്ന് റിലീസാകാതെ പോയ മലയാള സിനിമകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ സ്റ്റോറീസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അങ്ങനെ ഓർത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രമാണ് മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന് പറയുന്ന ചിത്രം. ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ട്രാഫിക് എന്ന മൂവി നമുക്ക് തന്ന ആ ഒരു സംവിധായകൻ രാജേഷ് പിള്ള, അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു കേട്ടോ മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന് പറയുന്ന മൂവി. അദ്ദേഹം അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു. ഒരു 3 കാലഘട്ടങ്ങളിലൂടെയുള്ള ഒരു മോട്ടോർ സൈക്കിളിന്റെ ഒരു ജീവിതകാലമായിരുന്നു ആ സിനിമയുടെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. സിനിമയുടെ ലൊക്കേഷനൊക്കെ അദ്ദേഹം പോയി കാണുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ചാക്കോ ബോബൻ, നിവിൻ പോളി, ഇവർ രണ്ടുപേരും പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ടായിരുന്നു ആ സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ആ ചിത്രം നീണ്ടുപോകുന്നു. അതിനുശേഷം അദ്ദേഹം ഹിന്ദിയിൽ ട്രാഫിക് സംവിധാനം ചെയ്യുന്നു. അപ്പം അതിൻ്റെ തിരക്കിലേക്ക് അദ്ദേഹം പോകുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിലേക്കൊക്കെ കടന്നു വരുന്നു. അങ്ങനെ മോട്ടോർ സൈക്കിൾ ഡയറീസ് പിന്നെയും നീട്ടിവെക്കപ്പെടുന്നു. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അത് ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് സമയമെടുത്ത് സംവിധാനം ചെയ്യേണ്ട സിനിമ ആയതുകൊണ്ട് തന്നെ തൽക്കാലം അദ്ദേഹം മിലി എന്ന് പറയുന്ന മൂവി, ഓർമ്മയുണ്ടല്ലോ, മിലി എന്ന് പറയുന്ന മൂവി ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. അതിന് പിന്നാലെ വേട്ട എന്ന് പറയുന്ന മൂവിയും ചെയ്യുന്നു. പിന്നെ ആരോഗ്യം മെച്ചപ്പെടുന്ന സമയത്ത് മോട്ടോർ സൈക്കിൾ ഡയറീസ് ചെയ്യാം എന്ന് അദ്ദേഹം ചിന്തിച്ചെങ്കിലും അതിലേക്ക് എത്താനായിട്ട് സാധ്യമായില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ പറഞ്ഞപോലെ തന്നെ റിലീസാകാതെ പോയ സിനിമകളെക്കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും അധികം ഓർത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ഈ മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്നുള്ളത്.

0: തലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും.
1: നടാ, വൺ ലാസ്റ്റ് ഡാൻസ്. ഓക്കേടാ, പോടേ.
0: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

മലയാള സിനിമയിൽ റിലീസാകാതെ പോയ സിനിമകളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു വരുന്ന സമയമാണ് മാറ്റിനി മാഷപ്പിൽ. സ്പോർട്സ് ത്രില്ലർ എന്ന് പറയുന്ന ആ ഒരു വിശേഷണത്തോടുകൂടി ഒരു ചിത്രം പ്രഖ്യാപിക്കുന്നു. വേഗതയെ പ്രണയിക്കുന്ന ഒരു വ്യക്തി, അതാണ് നായകന്റെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. വേഗതയെ ഭയക്കുന്ന ഒരു നായിക, വേഗതയെ പേടിക്കുന്ന ഒരു നായിക, ഇങ്ങനെയുള്ള ഒരു സ്റ്റോറിയിൽ വന്ന ഒരു മനോഹരമായിട്ടുള്ള ചിത്രം, വരാനിരുന്ന ഒരു ചിത്രമാണ്. ആ സിനിമയുടെ പേരായിരുന്നു ഓസ്ട്രേലിയ. ലാലേട്ടൻ നായകനായിട്ട് അഭിനയിക്കാനിരുന്ന സിനിമയായിരുന്നു ഓസ്ട്രേലിയ എന്ന ആ മൂവിയുടെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവര്. അതിനൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അക്കാലത്ത് പതിവിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് 4 ക്യാമറയൊക്കെ വെച്ചിട്ടായിരുന്നു ആ ഒരു രംഗം അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജെ വില്യംസ് അദ്ദേഹമായിരുന്നു ആ മൂവിയുടെ സിനിമാറ്റോഗ്രഫർ ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിഗംഭീരമായിട്ട് ആ ഒരു രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ ആ സിനിമ പുറത്തിറങ്ങിയിട്ടില്ല, ഓസ്ട്രേലിയ എന്ന് പറയുന്ന മൂവി. പക്ഷെ ഈ ഒരു രംഗം മറ്റൊരു സിനിമയിൽ ഉപയോഗിച്ചു. ബട്ടർഫ്ലൈസ് എന്ന ലാലേട്ടൻ മൂവിക്ക് വേണ്ടിയിട്ട് സമർത്ഥമായിട്ട് ആ ഒരു രംഗം ഉപയോഗപ്പെടുത്തിയ സംവിധായകൻ രാജീവ് അഞ്ചലാണ് കേട്ടോ. ബട്ടർഫ്ലൈസിന്റെ ടൈറ്റിൽ സോങ്ങിനാണ് ഓസ്ട്രേലിയയിലെ ആ ഒരു രംഗങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് അതൊരു വലിയ വിജയം തന്നെയായിരുന്നു കേട്ടോ. ഓസ്ട്രേലിയ എന്ന് പറയുന്ന മൂവി ഉപേക്ഷിക്കപ്പെട്ടെങ്കിലും മലയാള സിനിമയുടെ ഒരു ഭാഗമായിട്ട് ആ സിനിമ ബട്ടർഫ്ലൈസിലൂടെ വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്ന് പറയുന്ന ഒരു അപൂർവ സംഭവം കൂടി നമ്മുടെ മലയാള സിനിമയിലുണ്ട് കേട്ടോ. അങ്ങനെ റിലീസാകാത്ത ചില ചിത്രങ്ങളെ കുറിച്ചായിരുന്നു ഞാൻ ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കാനുള്ള ഏതെങ്കിലും ചിത്രങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചറിഞ്ഞ സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. അടുത്ത ദിവസങ്ങളിൽ നമുക്കതൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. അങ്ങനെ മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും സിനിമാവിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
2: വെൽക്കം ടു റേഡിയോ സോണ 91.7 FM. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ 1:30. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫ്കോഴ്സ് ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. ഗുഡ് ന്യൂസിലേക്ക് ഞാൻ വരാം. ആ കൂട്ടത്തിൽ ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു സിനിമ ആൻഡ് ഓൾസോ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ റിലീസാവാൻ പോകുന്ന ചിത്രങ്ങളുടെ വിശേഷം ആയിട്ടാണ് ഇന്നത്തെ ദിവസം ദേ ഞാൻ നിങ്ങളുടെ കൂടെ കൂടുന്നത്. ഒരുപാട് സിനിമകൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മന്ത് കൂടിയാണ് നെക്സ്റ്റ് മന്ത് ഓഗസ്റ്റ്. ആൻഡ് ഒഫ്കോഴ്സ് നമുക്ക് ഓണം റിലീസും കാര്യങ്ങളും ഒക്കെ തന്നെ ചർച്ചാ വിഷയങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഡേറ്റ് അങ്ങനെയൊക്കെ മാറുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും. വൈ? ബിക്കോസ് എക്സ്പെക്റ്റേഷൻസ് കടന്നു പോവുകയാണ്. ആൻഡ് ആ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമമാണ്. ബന്ധൻ വിഷമിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഒരുപാട് സിനിമകൾ തന്നെ പൈപ്പ് ലൈനിലുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടി ഇതാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പ് നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടു ഓൾ ദ വൺസ് ലിസ്ണിംഗ് ടു മീ റൈറ്റ് നൗ, എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ വിഷസ്. മാത്രമല്ല ആരോഗ്യമൊക്കെ നോക്കാനായിട്ട് വിട്ടുപോകണ്ട. മാക്സിമം എനർജറ്റിക് ആയിട്ട് മാക്സിമം ആരോഗ്യത്തോട് തന്നെ വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇത് ഇന്നത്തെ മാറ്റിനി മാഷപ്പ് നമ്മൾ തുടങ്ങുമ്പോൾ സന്ദീപാണ് ജോയിൻ ചെയ്യുന്നത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ.
5: ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: വചനങ്ങളിലൂടെ.
1: ഏതൊരാൾ അറിവ് നേടാനായി ഒരു വഴിക്ക് പുറപ്പെട്ടുവോ അവന് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴികളും എളുപ്പമാക്കി കൊടുക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: 101.7 FM.
1: Qatar's happiness frequency.
2: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150 വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
3: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765954.
4: ഹായ് നമസ്കാരം, ഞാൻ ആദർശ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
3: Once again, welcome back. ഇത് മാറ്റണി മാഷ്മിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്തയോടുകൂടി തന്നെ ഇന്ന് സിനിമാ ലോകത്തേക്ക് നമുക്ക് കടക്കാം. റഷ്യൻ ലോക്കൽ ഗവൺമെന്റ് നടത്തുന്ന ഒരു ഫിലിം ഫെസ്റ്റിവൽ, അതിന്റെ 7th എഡിഷൻ ആണ് ഇത് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ജൂലൈ 23 മുതൽ 26 വരെയായിരുന്നു ഇവന്റ് നടന്നത്. വെസ്റ്റേൺ ഗേറ്റ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഈ ഫിലിം ഫെസ്റ്റിവലില് ഇന്റർനാഷണൽ മത്സര വിഭാഗത്തിലാണ് അഞ്ജന ടാക്കീസിന്റെ ബാനറിൽ അഞ്ജന ഫിലിപ്പും ഫിലിപ്പ് സക്രിയയും ചേർന്ന് നിർമ്മിച്ച, സാജൻ ബാബു എഴുതി സംവിധാനം ചെയ്ത തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന ചിത്രം മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ബാക്കി ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുന്നേ ഓഫ്കോഴ്സ് ആ ഒരു ടീമിന് ഒരു വലിയ കൺഗ്രാജുലേഷൻസ് പറയുകയാണ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോസിനോ. കൺഗ്രാജുലേഷൻസ്. ഓൺ ദാറ്റ് നോട്ട്, ഇതാ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനാണ്. ചിത്രത്തിലെ ഏറ്റവും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് റിമ കല്ലിംഗലാണ്. ഇന്ത്യയിൽ നിന്ന് മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു ചിത്രം എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. ആൻഡ് ദാറ്റ്സ് നോട്ട് ഓൾ, കസാഖിസ്ഥാൻ, ബെൽജിയം, ചൈന, ഹംഗറി, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളുമായിട്ടാണ് ഇന്ത്യയിൽ നിന്നും നോമിനേറ്റ് ആയ നമ്മുടെ ഈ ചിത്രം മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഓഫ്കോഴ്സ് ഭയങ്കരമായിട്ട് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇനിയും ഇതേപോലുള്ള നേട്ടങ്ങൾ മലയാള സിനിമയെ തേടി എത്തുമെന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ഇതാ റൈറ്റ് ആയിട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നുണ്ട്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ മാറ്റണി മാഷപ്പ്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സൺ 91.7 FM. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സിനിമാ ലോകത്തെ വിശേഷങ്ങൾ ദേ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് തുടങ്ങുമ്പോൾ ഇപ്പോൾ പറയാനുള്ളത് ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളാണ്. സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷം പ്രേക്ഷകർ ആ സിനിമ ഏറ്റെടുത്ത രീതി എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് ലെവലിൽ തന്നെയായിരുന്നു. പ്രതീക്ഷിക്കാനും ഏറ്റെടുക്കാനും ഒക്കെ മറ്റൊരു ചിത്രവുമായിട്ട് ഹാപ്പി അവേഴ്സ് എന്റർടൈൻമെന്റ് എത്തുകയാണ്. ഹാപ്പി അവേഴ്സ് എന്റർടൈൻമെന്റിനോടൊപ്പം തന്നെ എ ആൻഡ് എച്ച് എസ് പ്രൊഡക്ഷൻ ഹൗസ് ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ ചിത്രമായ ധൂമകേതു നമ്മുടെ അരികിലേക്ക് എത്താൻ പോവുകയാണ്. ആൻഡ് ദ റിലീസ് ഡേറ്റ് ഇസ് ഔട്ട്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നിഖില, വിമലും സജിനും ചേർന്നാണ്. റിലീസ് അനൗൺസ്മെന്റ് ഡേറ്റ് വന്നിരിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോയിലൂടെയാണ്. വീഡിയോയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഖില, വിമലും അതേപോലെ തന്നെ സജിനും കൂട്ടത്തിൽ കുറെ മുഖംമൂടികളും ഒക്കെ ആയിട്ടാണ് വീഡിയോസും പോസ്റ്ററും ഒക്കെ പുറത്തിറങ്ങുന്നത്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചിത്രത്തെ പറ്റിയിട്ടുള്ള ആ ഒരു ചർച്ചകൾ ഉഷാറായിട്ട് നടക്കുന്നു. സെപ്റ്റംബർ 11 സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ്. ഈവൻ ധൂമകേതുവിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോലും ഭയങ്കര വെറൈറ്റി ആയിരുന്നു. അണ്ടർ വാട്ടറിൽ ഷൂട്ട് ചെയ്ത ഒരു ഫോട്ടോ, ഒരു പോസ്റ്റർ ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിലെ എക്സ്പെക്ടേഷൻസ് ആർ ഹൈ എന്നുള്ള ഒരു കാര്യത്തിന് സംശയം ഒന്നും വേണ്ട. ലെറ്റ്സ് ഓൾ വെയിറ്റ് ഓൺ ദാറ്റ് നോട്ട്. ആ ഒരു ഇൻഫർമേഷൻ കൂടെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി മാറ്റിനി മാഷപ്പിൽ സന്ദീപാണ് കൂടെയുള്ളത്. എ ബ്യൂട്ടിഫുൾ സോങ് കമിങ് ഔട്ട്.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piece-kalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: Once again, welcome back. Radio Suno 91.7 FM il Matinee Mashup in time. Cinema lokathe visheshavumayitta Sandeepaanu koodiyullathu. A whole lot of list തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ കണക്ക് നോക്കുമ്പോൾ ഒത്തിരി സിനിമകൾ വരാനുണ്ട്. ബട്ട് ദെൻ വിട്ടുപോയ ചിത്രങ്ങൾ അല്ലെങ്കിൽ കാണാൻ പറ്റിയില്ല, ഒന്നുകൂടെ റീവാച്ച് ചെയ്യണം, ഇതൊക്കെ തന്നെ നമ്മുടെ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലൂടെ പോസിബിൾ ആണ്. സോ ഹിയർ വി ഗോ, ഒരു ഒ ടി ടി അപ്ഡേറ്റിലേക്ക്. സീക്രട്ട് ഓഫ് കലിംഗ എന്ന സിനിമ സ്ട്രീമിംഗ് ആണ്. ഇഫ് യു ഹവ് നോട്ട് വാച്ച് ദ മൂവി, തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമ. ഒരു സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി ആണ് സിനിമയുടെ ആ ഒരു ജോൺറ എന്ന് പറയുന്നത്. സെക്കൻഡ് മൂവി ഓൺ ദ ലിസ്റ്റ് ഇസ് അനോമി. ഈ ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോം ആയ പ്രൈം വീഡിയോയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓൾറെഡി സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു ഇമോഷണൽ സസ്പെൻസ്, സ്ട്രോങ് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് നമുക്ക് പറയാം അനോമി സിനിമയെ. ഇത് കൂടാണ്ട് തന്നെ മറ്റൊരു സ്ട്രോങ് മൂവി ചിന്ന ചിന്ന ആസേ എന്ന സിനിമയും ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂലൈ 28 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ, ഇമോഷണലി റെസനേറ്റ് ചെയ്യുന്ന ഒരുപാട് പെർഫോമൻസ് ഒക്കെ കാണാനായിട്ട് ഒരിക്കൽ കൂടി റീ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട്. ആ ഇൻഫർമേഷൻ ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ദാ സിനിമാ ലോകത്തിനോട് ഒരു ചെറിയ ടാറ്റ ബൈ പറയാണ്. ഐ വിൽ ബി ബാക്ക് സൂൺ ഓൺ 917 ഈവനിങ്സ്. അപ്പൊ അവിടെ കേട്ടുമുട്ടാം. സി ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.

ഗുഡ് ഈവനിങ് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്നോട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് ഒരാളെ മറക്കാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് സൗണ്ട്, ദാറ്റ് ലൈക്ക് യു നോ, ആ ഒരു ഒരു ബ്യൂട്ടിഫുൾ വോയിസ്, ഹമ്മിങ് ആണെങ്കിലും ഓരോ ഓരോ ലാംഗ്വേജസിലുള്ള ആളുടെ പാട്ടുകളാണെങ്കിലും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ?

സോ ബേസിക്കലി ചിത്രശേഷി എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ തന്നെ ഏറ്റവും ഫേവറേറ്റിൽ ഒരാൾ തന്നെയാണ്. അപ്പോൾ ചിത്രശേഷിയിലെ എനിക്ക് തോന്നുന്നു കുറച്ചധികം പാട്ടുകൾ കാര്യങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു മാച്ച് ദി മാഷപ്പിലെ ഗെയിം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചുനേരം ഒന്ന് വെയിറ്റ് ചെയ്യണം, ബിക്കോസ് ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് സെറ്റ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ചിത്രശേഷി ആയതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഈ പറഞ്ഞ പോലെ ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ വേണമെന്ന്.

0: അപ്പൊ അതുകൊണ്ട് ആ ചോദ്യവുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ആ സമയം നിങ്ങൾ കേട്ടോണ്ടിരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM-ൽ. ഇനി അതെ, ഗെയിം ടൈം ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ചിത്രശിശിയുടെ ഏറ്റവും നല്ല പാട്ടുകൾ എൻജോയ് ചെയ്യേണ്ട സമയം കൂടിയാണ്. സോ ഹിയർ വി ഗോ ടു ദ സൂപ്പർ സൂപ്പർ സൂപ്പർ ബ്യൂട്ടിഫുൾ സോങ്. നമുക്കൊക്കെ ഇഷ്ടമുള്ള രാവണ പ്രഭുവിലെ പാട്ട് ചിത്രശിശി ബർത്ത്ഡേ സ്പെഷ്യൽ.
1: കേട്ട് മതി വരാത്ത എന്നും നിറഞ്ഞൊഴുകുന്ന സ്വരമാധുരി മലയാളത്തിന്റെ വാനമ്പാടി നമ്മുടെ സ്വന്തം ചിത്രശേഷിക്ക് റേഡിയോ സുനോ 91.7 FM-ന്റെ ജന്മദിനാശംസകൾ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: പോകുന്നവരാണോ നിങ്ങൾ?
3: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
2: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
4: Going home? Make it rewarding with Kalyan Jewelers.
5: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
6: Namaskaram, ഞാൻ സന്തോഷ് കിഴാറ്റു.
7: ആനത്തെ ചന്ദനക്കീറ് ആരിലും മേലിലാക്കിയേ.
6: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
9: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: മാറ്റിനി മാഷപ്പ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 എഫ്എമ്മിൽ ഒരു ചോദ്യത്തിലേക്ക് പോവാണ്. ഈ ചോദ്യം എന്ന് പറയുന്നത് ഇന്ന് ചിത്രശേഷിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഈ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ. അപ്പൊ ശ്രദ്ധിച്ച് ചോദ്യം കേൾക്കുക, എന്നിട്ട് റൈറ്റ് ആൻസർ പറയുക. സോ ബേസിക്കലി ഇത് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 40 സെക്കൻഡ് ഓഡിയോ ആണ്. ഈ 40 സെക്കൻഡ് ഓഡിയോയുടെ ഉള്ളിൽ ചിലപ്പോൾ നിരവധി പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ എത്ര പാട്ടുകൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് ശ്രദ്ധിച്ച് നോക്കുക. മറ്റൊരു കാര്യം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എത്ര പാട്ടുകൾ ഉണ്ടെന്ന് അറ്റ്ലീസ്റ്റ് ഒരു എണ്ണമെങ്കിലും മെസ്സേജ് ആയിട്ട് അയക്കുക 5000097. പിന്നെ ഒരു ഡിസ്ക്ലെയിമർ എന്താന്ന് വെച്ചാൽ, ഒരൊറ്റ തവണ ഞാൻ കേൾപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിം ടൈമിലെ ഇന്നത്തെ ചോദ്യം ഒരൊറ്റ ചോദ്യം, ആ ഒരു തവണ കേൾപ്പിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ. ദാ ഇതാണ്.

സോ ഇതാണ് നമ്മുടെ ചോദ്യം, എത്ര പാട്ടുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് മെസ്സേജ് അയക്കുക 5000997. വേഗം പോന്നോട്ടെ ആൻസേഴ്സ്. 14, 16, 14, 12, 13 പല പല ആൻസേഴ്സ് വരുന്നുണ്ട്. അപ്പൊ വേഗം തന്നെ ആൻസേഴ്സ് പോന്നോട്ടെ. 5000997.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് Medical Center.
4: Joy Alukas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
8: നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കിയേ.
7: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
8: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു.
9: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു.
7: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം, ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
10: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
11: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ, നമുക്ക് കൂട്ടു കൂടിക്കൊണ്ടേയിരിക്കാം.
12: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
13: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: रेट अपडेट ब्रॉट टू यू बाय स्काई ज्वेलरी.
1: स्काई ज्वेलरी नाउ ओपन एट सफारी मॉल अबू हमूर.
2: ഗോൾഡ് റേറ്റിൻ്റെ ആ ഒരു ചേഞ്ചസ് ആണ് പറയാനുള്ളത്. ആൻഡ് 24 ക്യാരറ്റ് ഗോൾഡ് 496 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 456 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 432.50 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 373.50 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിൻ്റെ ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് കീപ് ലിസ്ണിംഗ് ടു കദേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
1: ഖത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
2: അതുമാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
5: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാരോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
6: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
5: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: ചെന്നൈ ബീറ്റ്സ്,
8: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
9: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 91.7 FM.
1: വെൽക്കം ബാക്ക് മാത്തി മാഷപ്പ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ് കൂടെയുള്ളത്. അഫ്കോഴ്സ് ഒരുപാട് പേര് റൈറ്റ് ആൻസേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കൊക്കെ തന്നെ നമുക്കും കടക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരിങ്ങനെ ഗസ് ചെയ്ത് അയച്ചു, കുറച്ച് പേര് കറക്റ്റായിട്ട് എണ്ണി എത്ര പാട്ടുണ്ടായിരുന്നു എന്നൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞു. കുറേ പേര് പാട്ട് ഏതൊക്കെയാണെന്ന് മെസ്സേജിലൂടെ അറിയിച്ചു. അടിപൊളി കേട്ടോ, അവരവർ ട്രൈ ചെയ്തു നന്നായിട്ട്. എന്തായാലും ജംഷാദ് മൈ കിഡ്സ് ഇസ് മൈ ലവ്, അതുകൊള്ളാലോ പേര്. നിർമ്മൽ, അതുപോലെ തന്നെ ബേബി ജോയ്, ജസീം, വൈശാഖ്, ജുറൈജ്, ഫഹദ്, ലൈഫ് ഇസ് ഷോർട്ട്, അത് നല്ല പേര്. രേഷ്മ ഉണ്ണികൃഷ്ണൻ, ദിനീഷ്, എഞ്ചിനീയർ ജിജോ വർഗീസ്, അശ്വിൻ, കബീർ, ഷാ ചാവക്കാട്, ഷിജോ 510, അങ്ങനെ എന്തോ കാണുന്നത്. എല്ലാവരുടെയും ആൻസേഴ്സ് ഞാൻ കണ്ടു. ഈ 18 എന്താ വന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ 18 സോങ്സ് ഇല്ല കേട്ടോ, 17 വന്നിരുന്നു. ഓക്കെ, ഇനി എന്തായാലും ബാക്കി 14, 15, 13 പിന്നെ 16 ഇതൊക്കെയാണ് വന്നിരിക്കുന്ന റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഗെയിം ടൈമിൽ ചിത്രശേഷിയുടെ കുറേ പാട്ടുകളുടെ ഒരു ഫുള്ളായിട്ട് നമ്മളിങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഏതായിരുന്നു ആ പാട്ടുകൾ, അതെനിക്ക് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല, അത്രയധികം പാട്ടുകളുണ്ട്. ബട്ട് എത്ര പാട്ടുകളുണ്ടെന്ന് അറ്റ്ലീസ്റ്റ് നോക്കാമല്ലോ, എൻ്റെ കൂടെ തന്നെ എണ്ണിക്കോ, അതായിരിക്കും നല്ലത്. നമുക്കിപ്പോൾ നേരെ കേൾക്കാം ഓരോരോ പാട്ടുകളായിട്ട്. 1, 2, 3, 4, 5, 6, 7 8, 9, 10, 11, 12.

16. ഇതാണ് നമ്മുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ. അങ്ങനെ 16 സോങ്സ് ആണ് ഞാൻ കമ്പൈൻ ചെയ്തത്. എത്ര പേർക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. കുറേ ആൾക്കാർ ഇവിടെ കറക്റ്റ് ആയിട്ട് മെസ്സേജ് ഒക്കെ അയച്ചു. എന്താ സംഭവം? സംഭവം ഒന്നുമില്ല, പേടിക്കേണ്ട കുട്ടിരാമ, ഒരു പ്രശ്നമില്ല. ഞാനിവിടെ ഒരു ചെറിയൊരു ഗെയിം കളിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗെയിമിൽ കുറച്ച് പേരൊക്കെ തെറ്റുത്തരം പറഞ്ഞു. പക്ഷെ എത്ര പാട്ടുണ്ടെന്ന് നമ്മളൊന്ന് ഒരുമിച്ചൊന്ന് എണ്ണി നോക്കിയതാണ്. കാരണം ഈ എണ്ണം കറക്റ്റായി കേൾപ്പിച്ചു കൊടുത്താൽ പോലും എണ്ണാൻ കറക്റ്റ് അറിയാത്ത കുറച്ചധികം ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കൊണ്ടൊന്ന് എണ്ണിപ്പിച്ച് ഇനോ ആ ഒരു ചെറിയൊരു പ്രാക്ടീസ് നടത്തിയതാണ്. കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം ഒരു ഹാപ്പി ബർത്ത്ഡേ ടു അവർ ഓൺ ചിത്രശേഷി പറഞ്ഞുകൊണ്ട്, ഇന്ന് ചിത്രശേഷിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സുനോ മെലഡീസ് ഉണ്ടാവുന്നതായിരിക്കും വിത്ത് ആർ ജി ബോബി. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, നല്ല പാട്ടുകൾ കേൾക്കാം, രാത്രി നല്ലപോലെ സൂപ്പറായിട്ട് ഡ്രൈവ് ചെയ്തോ, കാരണം ചിത്രശേഷി നമ്മുടെ കൂടെ ഉണ്ടാവും.

0: അപ്പോ ഗുഡ് ഈവനിങ് പറയുന്നത് ഞാനിന്ന് ഒറ്റയ്ക്കല്ല. വെൽക്കം ടു 917 ഈവനിങ്സ് അലോങ് വിത്ത്
1: അഷ്ടമി.
0: സൗണ്ട് കേട്ടും, കേക്കട്ടെ?
1: ഇത്രയും നേരം ശബ്ദം ഉണ്ടായിരുന്നു.
0: ഓക്കെ, അഷ്ടമി ഇവിടെ നിന്ന് പോയിട്ടില്ല. അഷ്ടമി ഒരുപാട് കാര്യമായിട്ട് ഇങ്ങനെ തിരക്കിലിരിക്കുകയാണ്. എന്താണ് അഷ്ടമി വിശേഷമൊക്കെ?
1: സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു.
0: ഓണമൊക്കെ ഇതുവരെ എത്തി.
1: ഓണം നല്ല രീതിയിൽ പോകുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും പലരും പല പ്ലാനിങ്സിൽ ഇങ്ങനെ, ഓണത്തിന്റെ മാത്രമല്ല പല പ്രിപ്പറേഷൻസ്, മുന്നോട്ടുള്ള ദിവസങ്ങളെല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മന്ത് കൂടി ഓൾമോസ്റ്റ് എൻഡ് ആവാൻ പോകുന്നു. അടുത്ത മാസം വരുമ്പോൾ പ്ലാനിങ്സ് ഒക്കെ സെറ്റ് ആക്കണ്ടേ?
1: ഉറപ്പായിട്ടും സെറ്റ് ആക്കണം.
0: പ്രത്യേകിച്ച് അടുത്ത മാസം കുറച്ച് കൂടുതൽ സെറ്റ് ആക്കാനുണ്ട്.
1: ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഫുൾ ഓൾറെഡി ഓണം വൈബ് ആയി കഴിഞ്ഞു.
0: എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസം മുന്നേ തന്നെ അത്യാവശ്യം ഓൺലൈൻ മീഡിയ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയ ഹാസ് ടേക്കൺ ഓവർ. ഓണം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ ഒരു ഒരു മാസം മുന്നേ തന്നെ എത്തിയിട്ടുണ്ട്.
1: ഉറപ്പായിട്ടും. ഞാൻ ഇന്നലെ സഫാരിയിൽ പോയിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി സഫാരിയിൽ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓഗസ്റ്റ് 1st മുതൽ 30th വരെ ഫുൾ പരിപാടിയാ, ലൈക് എല്ലാ ദിവസവും പരിപാടിയാ. എല്ലാ ദിവസവും രാത്രി പരിപാടിയാ, ഈവനിങ്
0: പരിപാടി.
1: ഓണപ്പരിപാടി എന്നല്ല, പരിപാടിയാ
0: പരിപാടി.
1: ഓണ ദിവസം 1, 2, 3 ദിവസങ്ങളിൽ ഓണപ്പരിപാടി.
0: ഓക്കെ,
1: അങ്ങനെ ആകെ മൊത്തത്തിൽ അവിടെ ഫുൾ വേറെ ലെവൽ പരിപാടി സെറ്റ് ആക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാനും വിചാരിച്ചു, ഈശ്വര ഇത്രയും വലിയ പരിപാടി അവിടെ നടക്കുന്നു, ഇനി ബാക്കിയുള്ള സ്ഥലം എല്ലായിടത്തും കൂടി എങ്ങനെ നമ്മൾ
0: എവിടെ എത്തിപ്പെടും എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഇവിടുത്തെ ആ ഒരു പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയാലോ. ഇനിയിപ്പോ അങ്ങോട്ട് ഡിസംബർ കഴിയുന്നവരെ നമുക്ക് ഓണം സെലിബ്രേഷൻസ് ബാക്ക് ടു ബാക്ക് ഉണ്ട്. ഒരുപാട് ഓർഗനൈസേഷൻസിന്റെയും അവരൊക്കെ തന്നെ പ്ലാനിങ്സ് ഇങ്ങനെ സെറ്റ് ആക്കുമ്പോൾ എല്ലാവരുടെയും പ്ലാനിങ് വലുത് തന്നെയാണ്. വലിയ പ്ലാൻസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായിട്ടുള്ള ഈവനിങ് ടൈം എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ് വിഷസ് ഫ്രം അഷ്ടമി ആൻഡ് സന്ദീപ്. ആ കൂട്ടത്തില് ഒരു പക്ഷേ ഇപ്പൊ വെളിയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന കൊച്ചു വർത്തമാനം ഒക്കെ പറയുകയാണെങ്കിൽ എവിടെയാണ് കറന്റ്ലി ഉള്ളത്? ആ ഫോട്ടോ ഒക്കെ ഒന്ന് അയച്ച് എല്ലാവർക്കും ഹായ് ഒക്കെ ആ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടോ അയച്ചു തുടങ്ങിക്കോളൂ. വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ. ദാ ഒരു മനോഹരമായ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട്
1: കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 14 മിനിറ്റും 55 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.
4: ഖത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
5: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
6: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
7: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
8: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
7: മില്യണോ?
8: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം.
5: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
9: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
10: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
5: സാൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സാൽവാ റോഡ്. കോൾ
11: 765-5954. Hi everyone, this is Hari Charan here.
12: You're listening to
11: Radio Suno. Radio Suno, kete kete kutukudam.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine Ruji Ariyam Call 4000-1707
0: and
3: Marza Hypermarket Be Fresh Be You Visit your nearest store today
4: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ 91.7 FM 917 ഈവനിങ്സ് ഇന്റെ ടൈം സന്ദീപും അഷ്ടമിയാണ് കൂടെയുള്ളത് ഹലോ അഷ്ടമി ഞാൻ സ്ഥിരപ്പണിയാക്കിയെന്ന് തോന്നുന്നു അഷ്ടമിയെ വിടുന്നില്ല
5: ഈ പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഒരു ഇതിന് വേണ്ടിട്ട് അകത്തോട്ട്
4: വന്നപ്പോഴേക്കും ഞാൻ ആ ലിങ്ക് ടൈം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു തിരിച്ചെത്തിയപ്പോഴത്തേക്കും അഷ്ടം ആൾക്കാർക്ക് സംസാരിക്കാൻ വെയിറ്റിംഗ് ആണ്
5: അതെ എന്താണ് സംസാരിക്കുന്നത് ഇന്നത്തെ വിഷയം എന്താണ് സംസാരിക്കുന്നത്
4: ബേസിക്കലി ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ബർത്ത്ഡേ വിഷ് കൊടുക്കേണ്ടതായിട്ടുണ്ട്
5: ഓൾമോസ്റ്റ്
4: രാവിലെ തൊട്ട് കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും
5: ഫുൾ അത് തന്നെയായിരുന്നു
4: എന്റെ വകയും അതേപോലെ തന്നെ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ ഒരിക്കൽ കൂടി നമ്മുടെയൊക്കെ സ്വന്തം ചിത്ര ചേച്ചിക്ക് ആ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഹാപ്പി ഹാപ്പി ബർത്ത്

0: നമുക്ക് ഒരുപാട് നല്ല പാട്ടുകൾ അതേപോലെ തന്നെ കലാപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സമ്മാനിച്ച ഒരു ലോട്ട് ഓഫ് ആർട്ടിസ്റ്റുകൾ, ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകളുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമ്പോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരാൾ തലപൊക്കും. ആരാണ് അയാൾ?
1: ബോബി.
0: ഓൾറൈറ്റ്, അപ്പൊ ബോബി ഇന്നത്തെ സുനോ മെലഡീസിൽ കുറേ ബ്യൂട്ടിഫുൾ ട്രാക്കുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്.
1: ബോബി മാഡ്നി മാഷപ്പ് വല്ലാണ്ട് മിസ്
0: ചെയ്യുന്നു.
1: അപ്പൊ എന്ത് ചെയ്യും, സുനോ മെലഡീസിൽ വന്നിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഈ പറഞ്ഞ പോലെ ഒരു സിനിമാ ചെയ്തിട്ട് പോകും.
0: എക്സാക്ട്ലി. അപ്പൊ തീർച്ചയായിട്ടും അതേപോലുള്ള ഒരുപാട് പാട്ടിന്റെ കഥകൾ കേൾക്കാനായിട്ട് ഇന്ന് രാത്രി ട്യൂൺ ചെയ്യാൻ മറക്കണ്ട. 9 മണി മുതൽ 11 മണി വരെ സെറ്റാണ് ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാക്കുകൾ. ചിത്ര ചേച്ചിയുടെ പാട്ടെന്ന് പറയുമ്പോൾ തന്നെ പിന്നെ നമുക്ക് വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അഷ്റഫ് ബ്രോ ദേ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഷഫീഖിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഷഫീഖ് ബ്രോ ഒരു ഓക്കെ മെസ്സേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഐ എം എ ഇൻസ്ട്രക്ടർ, ഓ അയ്യോ ഇൻസ്ട്രക്ടർ ഇൻ അൽകെബ്ര, അൽകെബ്രയിലെ ഇൻസ്ട്രക്ടർ ആണ് കേട്ടോ. ഇനി പോകുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തോളൂ ഷഫീഖ്. അതേപോലെ തന്നെ അഭിലാഷ് അശോക് ഒരു ഓഡിയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അഭിലാഷ് ബ്രോ ഞാൻ തിരിച്ച് ആ മെസ്സേജിലേക്ക് എത്തുന്നതായിരിക്കും, കേട്ടിട്ടില്ല. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകൾ ചിത്ര ചേച്ചിയുടെ. പെട്ടെന്ന് മനസ്സിൽ വന്നത് ബോംബെയിലെ ആ ഒരു സോങ് ആണ്. എന്തായാലും ആ ഒരു സോങ് ഒക്കെ കേട്ട് കുറച്ചൊന്ന് വൈബൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. ഈവനിങ് വൈബൊക്കെ ഓണാക്കാനായിട്ട് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഇപ്പൊ നമ്മുടെ കൂടെ അഷ്ടമി ഉണ്ട്. അഷ്ടമി,
1: ഞാനിവിടെ ഭയങ്കര ടൈപ്പിംഗിലാണ്.
0: ഒരു സൈഡിൽ അഷ്ടമി പണിയെടുത്തോണ്ടിരിക്കുന്നു, ഞാൻ പണിയെടുപ്പിക്കുന്നു അഷ്ടമി. അപ്പൊ അല്ല, അങ്ങനെയല്ല, ഓണർ പണിയെടുപ്പിക്കുന്നു. അപ്പൊ ദാ എല്ലാ വിശേഷങ്ങളും ഒക്കെ, ഈവനിങ് ടൈം വിശേഷങ്ങൾ മാത്രമല്ല ഖത്തർ അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഇപ്പൊ തൽക്കാലം ആ ഒരു വണ്ടർഫുൾ സോങ്, ചിത്ര ചേച്ചി പാടിയ ബോംബെ എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine De Rizhi Ariyam Call 4000-1707
0: and
3: Marza Hypermarket Be Fresh Be You Visit your nearest store today
4: Welcome once again. Welcome back to Radio Sonar 91.7 FM 917 Evenings Inter Time. Aanu Sandeep aanu koode join cheyyunnathu. Studio clockil samayam 5 mani kazhinja 43 minutum 50 secondum. അങ്ങനെ ഇതാ മറ്റൊരു ബ്യൂട്ടിഫുൾ ഈവനിങ് ടൈമാണ് എല്ലാവരും സ്പെൻഡ് ചെയ്തിങ്ങനെ പോകുന്ന ടൈമിൽ ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ, ആർക്കെങ്കിലും ഒന്ന് പ്രത്യേകിച്ച് ഒരു ഉറക്ക കൂടുതലായിട്ട് തോന്നിയോ, അങ്ങനെ എന്തെങ്കിലും ഫീലിംഗ് വന്നിട്ടുണ്ടായിരുന്നോ?
5: എനിക്ക് തോന്നുന്നു ക്ലൈമറ്റിന്റെ ആണ്. അപ്പോ ജസ്റ്റ് ഒരാൾക്ക് എന്നല്ല എല്ലാവർക്കും വരുന്നുണ്ടെന്ന് തോന്നുന്നു.
4: എല്ലാവർക്കും വരുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്.
5: എന്താണ്?
4: ഇന്ന് സ്ലീപ്പി ഹെഡ് ഡേ ആണ്.
5: സ്ലീപ്പി ഹെഡ് ഡേ.
4: യെസ്, നമുക്ക് കുറച്ച് മടി പിടിക്കാനുള്ള സംഭവങ്ങളും മേ ബി ചിലപ്പോഴൊക്കെ സയൻസ് ആയിരിക്കും കേട്ടോ, എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്തിട്ട് അത് നമ്മളെ ബോഡിയിൽ ഒബ്വിയസ്ലി എഫക്ട് ചെയ്യുന്നുണ്ടാവില്ലേ. അപ്പൊ അങ്ങനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വരാണ്ടിരിക്കാനായിട്ട് പ്രോപ്പർ ആയിട്ട് ഹെൽത്ത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം.
5: കുടിക്കണം, വെള്ളം കുടിക്കണം.
4: യെസ്.
6: Water bill. Stay hydrated and stay tuned.
7: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
8: Brought to you by
9: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
10: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ആ ഒരു ഓർമ്മപ്പെടുത്തൽ തന്നില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു വിഷമമാണ്. അപ്പം എന്തായാലും പെട്ടെന്ന് വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഹാപ്പിയായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ആ കൂട്ടത്തിൽ തന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് ഞാൻ ആ ഒരു മടി പിടിപ്പിച്ച ഒരു കാര്യം ആദ്യം പറഞ്ഞു എങ്കിൽ പോലും ഒരു പക്ഷേ ഈവനിങ് ടൈം പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആൾക്കാരും ഒക്കെ ആയിട്ട് ഒരു വാക്ക് പോകുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അത്യാവശ്യം ക്ലൈമറ്റ് ഓക്കെയാണ്,
5: ഹ്യൂമിഡിറ്റി കാരണം മടിക്കും, അതാണ് പ്രശ്നം.
4: ഈ ജിമ്മിൽ പോകുന്നവരൊക്കെ അല്ലേ, അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഈ ഒരു ക്ലൈമറ്റിൽ വെളിയിൽ നടക്കാനായിട്ട്. എന്ത് ഇഷ്ടമാണ് കാണിക്കുന്നത്?
5: ജിമ്മിൽ
4: പോകുന്നവര് പറയുന്നുണ്ട് ഞാൻ പോകുന്നില്ലല്ലോ.
5: പ്രശ്നം ജിമ്മിൽ പോകത്തില്ല എന്നൊരു വലിയ കാര്യത്തിൽ ഡയലോഗ് അടിക്കുകയും ചെയ്യും.
4: ഡയലോഗ് അടിക്കാൻ യാതൊരുവിധ ലൈസൻസും വേണ്ട എന്നൊക്കെ. അപ്പൊ എന്തായാലും ഇതേപോലെ പുറത്തൊക്കെ പോകാനുള്ള പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട്. എനിക്ക് എ സിയിൽ പറ്റൂല, ജിമ്മ് ജിമ്മല്ല ഒരു വർക്കൗട്ടും പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജിമ്മിൽ പോകാത്ത ഗൈസ്. അല്ലാതെ എനിക്ക് പോകാൻ മടി ഉണ്ടായിട്ടല്ല.
5: എനിക്ക് സത്യത്തിൽ വിയർക്കാന്ന് അങ്ങോട്ട് പറ്റില്ല,
4: ദേഹത്തെ പറ്റില്ല.
5: ചെറിയൊരു അസുഖമുണ്ട്.
4: അതെ, വിയർത്ത് പണിയെടുക്കാനായിട്ട് ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും പുറത്തൊക്കെ പോയി ആ ഒരു എന്താ ഈവനിങ് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രണ്ട്സിന്റെ കൂടെ എസ്പെഷ്യലി ഈവനിങ് ടൈം എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, മെസ്സേജസിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഗുഡ് ഈവനിങ് വിഷസ് പറഞ്ഞുകൊണ്ട് നിർമ്മലിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. നിർമ്മൽ ബ്രോ ഗുഡ് ഈവനിങ്. ആൻഡ് കുട്ടൻ എന്ന അക്കൗണ്ടിൽ നിന്നും എന്താണ്, ഇന്ന് മാത്രം എല്ലാ ദിവസവും തുടരുന്നുണ്ടോ, ആരാണ്, അഷ്ടമിയാണോ, വിസിൽ പോടുന്നാണോ, എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മുടെ കുട്ടൻ. ആൻഡ് ഓൾസോ ജിജോ ഗിഫ്റ്റ് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഗിഫ്റ്റ് എന്തിനായിരുന്നു നമ്മൾ ചോദ്യം വല്ലതും ചോദിച്ചോ? അഷ്ടമി ചോദിച്ചിട്ടുണ്ടായിരുന്നോ ചോദ്യം?
5: അതിന്റെ ഗിഫ്റ്റ് ആർക്കാണോ ഉള്ളത് അവർക്ക് എന്തായാലും കോൾ വരും.
4: അപ്പൊ അത് അഷ്ടമി ആ ഒരു ഗ്യാരണ്ടി കൂടെ തന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്, എടക്കാട് ബറ്റാലിയൻ എന്ന സിനിമയിലെ ഗാനം കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. Today's Go Rate Update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 373.50 ഖത്തർ റിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 432.50 ഖത്തർ റിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 456 ഖത്തർ റിയാൽ ആൻഡ് 24 ക്യാരറ്റ് ഗോൾഡ് 496 ഖത്തർ റിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 Million Riyals ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Riyals ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: Joy Alukkas brings you the joy of summer.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
7: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: ഖത്തറിന്റെ ഓട്ടോമോട്ടീവ് വേൾഡിൽ അതിവേഗം വളർന്ന ഒരു ബ്രാൻഡ് ബദീഹ അപ്പോൾസറി ആൻഡ് കാർ ആക്സസറീസ്.
9: ബദീഹ ഒരു കാറിന് വേണ്ട എല്ലാ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തും അപ്പോൾസറി, കാർ ആക്സസറീസ്, മെക്കാനിക്കൽ, പെയിന്റിംഗ്, ടിന്റിംഗ്, PPF എല്ലാ വർക്കുകളും.
8: ബദീഹ എന്ന ബ്രാൻഡിന്റെ വിജയ കഥ അറിയാം ബ്രാൻഡ് സ്റ്റോറിയിലൂടെ.
10: അപ്പൊ ആ വണ്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന ആശയമാണ് നാട്ടിൽ ചെയ്യാൻ പോകുന്നത് അല്ലേ?
9: തീർച്ചയായിട്ടും. നമ്മളിപ്പോ തൃശ്ശൂർ ടു ചങ്ങനകുളം, മീൻസ് അല്ല എടപ്പാളിന്റെ ഉള്ളിലാണ് നമ്മളത് ലൊക്കേഷൻ നോക്കിയിരുന്നത്. ഇപ്പൊ നമുക്ക് ചങ്ങനകുളത്ത് ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് ഉടനടി ഓപ്പണിംഗ് ഉണ്ടാവും.
8: കേൾക്കൂ ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ മോർണിംഗ് സവാരിയിൽ.
0: ബ്രാൻഡ് സ്റ്റോറീസ്.
11: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
0: യു ആർ ലിസണിംഗ് ടു
11: റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sinner.
2: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
3: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
2: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
3: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു.
4: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
2: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
1: റേഡിയോ സുനോ.
0: 91.7.

ഒരു വിഷസ് ഫ്രം നാട്ടിൽ നിന്നാണ്, കൊല്ലംകാരനാണ് കേട്ടോ. അപ്പോൾ അജിത്ത് അയച്ചിരിക്കുന്ന മെസ്സേജസ് ഫോർ വരുൺ. വരുൺ ഖത്തറിലാണുള്ളത്. വരുണിന് ഏറ്റവും മികച്ച ഒരു ദിവസം, ഇറ്റ്സ് ഹിസ് ബർത്ത്ഡേ ടുഡേ. അപ്പോൾ 28th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന വരുണിന് അടിപൊളി ഒരു ദിവസം ആശംസിക്കുന്നു. വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

യെസ് ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. ബർത്ത്ഡേ വിഷസ് മാത്രമല്ല മറ്റ് സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ. ഈവനിങ് ടൈം ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാനും ആയിട്ട് കൂടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നേരെ പോകുന്നത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക്. പല കാര്യങ്ങളും നമ്മൾ കേട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ വായിച്ചു പോകുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളമാണ് ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്. ഖത്തറിലെ ഒരുപാട് സിസ്റ്റത്തിനെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത്. പബ്ലിക് വർക്ക്സ് അതോറിറ്റി അഷ്ഗാൽ ശരിക്കും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ മൈൽ സ്റ്റോണിലേക്കാണ് എത്തിയിരിക്കുന്നത്. സിൻസ് 2022 തൊട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഡിമോളിഷൻ ആണെങ്കിലും വേസ്റ്റ് റിമൂവൽ ആണെങ്കിലും എല്ലാ കാര്യത്തിലും തന്നെ അതിൻ്റെ ആ ഒരു എന്താണ് പീക്ക് ആൻഡ് പെർഫെക്ഷൻ ഇസ് വാട്ട് ഐ കോൾ ഇറ്റ്. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ പീക്കൊക്കെ ഏറ്റവും അധികം കാണുന്നത് ഖത്തറിൽ തന്നെയാണ്, വിത്തൗട്ട് എനി ഡൗട്ട്. അത് എത്രത്തോളം നമുക്ക് നമ്മുടെ ഹെൽത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മളൊരു പക്ഷേ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു എക്നോളജ് ദാറ്റ് ആസ് വെൽ. കാര്യം 2030 വിഷൻ ഇസ് ഓൺ. ഒരുപാട് പേര് തന്നെ ആ ഒരു തേർഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയിലേക്ക് ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി വിശേഷങ്ങൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് സംസാരിക്കാനുണ്ട്. ഓഫ് കോഴ്സ് ഈ ഒരു ടൈം ആ വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. ദെൻ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിന് ശേഷം This is Qatar's happiness frequency 91.7 FM. Keta keta, kutu kudam.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 9:34 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.
4: Joy Alukas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. ഇനി നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million Rialsും.
8: നിങ്ങളുടെ കറന്റ് സേവിങ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 Rial ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Rialo അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
7: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
8: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
9: ഹായ്, ഞാൻ കമൽ.
10: യു ആർ ലിസണിംഗ് ടു
9: റേഡിയോ സുനോ. കേട്ടു.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 16:43 സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ 917 ഈവനിങ്സ്. കലാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസിയിൽ ഹാപ്പിനെസ് കുറച്ചധികം കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമത്തിലേക്ക് നമ്മളിനി പോവുകയാണ്. ഒരു ചെറിയ പണിയുമായിട്ട് ഞാൻ എത്തുമ്പോൾ ബി റെഡി ടു ആൻസർ മൈ ക്വസ്റ്റ്യൻ.

പലർക്കും ഇന്നത്തേത് ഒരു കിണിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ പറയാൻ പോകുന്ന ആ ഒരു ചോദ്യം. ഇഫ് എൻ്റെ ഏജ് 6 വയസ്സാണ് എന്നുണ്ടെങ്കിൽ, സോ എൻ്റെ ഏജ് 6 വയസ്സാണ് അല്ലെങ്കിൽ 6 വയസ്സായിരുന്നപ്പോൾ എൻ്റെ ബ്രദറിന് ഹാഫ് ദ ഏജ് ആണ് അവൻ്റെ ആ വയസ്സ്. ഓക്കെ, സോ എൻ്റെ ഏജ് സപ്പോസ് ഇപ്പോൾ നമുക്കൊരു ചെറിയ ഐ മീൻ ആ നമ്പറിലേക്ക് തന്നെ വരാം. 6 വയസ്സുള്ളപ്പോൾ എൻ്റെ ബ്രദറിന് ആ ഹാഫ് ഏജ് ആണ് വരുന്നത്. ആ ഒരു കോൺസെപ്റ്റ് കിട്ടിയല്ലോ. ഇനി അത് കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ ഏജ് 70 ആണെന്നുണ്ടെങ്കിൽ ബ്രദറിൻ്റെ ഏജ് എത്രയായിരിക്കും? കിട്ടിയില്ലേ, കിട്ടിയില്ലേ? കൺഫ്യൂഷനായോ? കൺഫ്യൂഷൻ ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ എൻ്റെ ബ്രദറിന് എൻ്റെ പകുതി ഏജാണ്. അപ്പോൾ എനിക്ക് 70 വയസ്സായാൽ എൻ്റെ ബ്രദറിൻ്റെ ഏജ് എത്രയായിരിക്കും എന്നാണ് അറിയേണ്ടത്. കൺഫ്യൂഷനൊന്നും ഇല്ല എന്ന് തോന്നുന്നു. മെസ്സേജൊക്കെ ദൈവം വന്നു തുടങ്ങുന്നുണ്ട്. ലെറ്റ് സീ. കുറച്ച് തെറ്റുത്തരം തന്നെ ആദ്യം കണ്ടപ്പോൾ സമാധാനമായി, അടിപൊളി. അപ്പോൾ പണിയുമായിട്ട് ദൈ ഞാൻ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ലക്കി വിനേഴ്സിനെ കാത്ത് സമ്മാനങ്ങളൊക്കെ ഉണ്ട്. ആ സമ്മാനങ്ങൾക്കായിട്ടുള്ള മത്സരം ഇങ്ങനെ തുടരുമ്പോൾ ഒരിക്കൽ കൂടി ചോദ്യം ഫോർ മൈ ലവ്ലി ലിസ്ണേഴ്സ്. എൻ്റെ ഏജ് 6 വയസ്സാണ്. 6 വയസ്സുള്ളപ്പോൾ എൻ്റെ ബ്രദറിന് എൻ്റെ പകുതി വയസ്സാണ്. ഓക്കെ, എനിക്ക് 70 വയസ്സാവുമ്പോൾ എത്രയായിരിക്കും എൻ്റെ ബ്രദറിൻ്റെ ഏജ്? ഇതാണ് അറിയേണ്ടത്. പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000997 ആൻസറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ്. സന്ദീപാണ് കൂടെയുള്ളത്. ലക്കി വിനേഴ്സിനെ കാത്ത സമ്മാനങ്ങൾ വെയിറ്റിംഗ് ആണെന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. യറ്റ് അനദർ ബ്യൂട്ടിഫുൾ സോങ് എന്നും എപ്പോഴും എന്ന മൂവിക്ക് വേണ്ടി ഹരിശങ്കർ പാടിയിരിക്കുന്ന ഒരു വണ്ടർഫുൾ ട്രാക്ക് ഓൺ കലദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബിൻ റിയാൽ ഡ്രീം നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ് ഒപ്പം എല്ലാ മൂന്ന് മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കും ഒപ്പം സേവ് ചെയ്യൂ
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa
4: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
5: പുണ്യവചനങ്ങളിലൂടെ ഒഴുകുന്ന നദിക്കരയിലാണെങ്കിൽ പോലും വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കുക.
6: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
7: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome back to Radio Sonar 91.7 FM 917 Evenings in the time. Sandeep Anand കൂടെയുള്ളത്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ട്രാക്കുകൾ ദാ നിങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുമ്പോൾ അതിലും വളരെ ട്വിസ്റ്റായിട്ട് എൻ്റെ ലിസ്ണേഴ്സ് ഇതാ എല്ലാവരും ശരി ഉത്തരമാണ് അയച്ചേക്കുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യനിലാണ് പ്രശ്നമുള്ളത്. ഒന്ന് രണ്ട് പേർക്ക് മാത്രമാണ് മാറിപ്പോയിട്ടുള്ളത്. അത് കറക്റ്റായിട്ടുള്ള ആ ഒരു തെറ്റ് തന്നെയാണ് വരുത്തിയിട്ടുള്ളത്. പക്ഷേ ചോദ്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ആൻഡ് ഓൾസോ ആദ്യത്തെ ആ ഒരു ലിസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അലി റൈറ്റ് ആൻസർ പറയുന്നുണ്ട്. എനിക്ക് എത്ര വയസ്സായാലും ബാക്കി ഇപ്പോൾ പറയുന്നില്ല, പിന്നെ പറയാം. അൻസൽ ഹബീബ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നീനൂസ് റൈറ്റ് ആൻസർ പറയുന്നു. മുഹമ്മദ് റൈറ്റ് ആൻസർ. ഷഹീൻ റൈറ്റ് ആൻസർ. ജെഫ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പ്രദീപ് ജോൺ റൈറ്റ് ആൻസർ. റൂബി ജിജി റൈറ്റ് ആൻസർ. ലിജു ജോസഫ് റൈറ്റ് ആൻസർ. ആൻഡ് ഓൾസോ മനു ജോൺ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വിഘ്നേഷ് റൈറ്റ് ആൻസർ. മുഹമ്മദ് റൈറ്റ് ആൻസർ ആണ് പറയുന്നത്. ഷബ മാത്രം കാണുന്നുള്ളൂ, ബാക്കിയുള്ള പേര് കാണുന്നില്ല. രഞ്ജു റൈറ്റ് ആൻസർ ആണ്. ജോൺ റൈറ്റ് ആൻസർ. അഖിലേഷ് ചെറുതായിട്ടൊന്ന് ഉത്തരം മാറിപ്പോയി. യൂനസ് റൈറ്റ് ആൻസർ ആണ്. അമിത് റൈറ്റ് ആൻസർ പറയുന്നു. മിഥുൻ ലാൽ റൈറ്റ് ആൻസർ. നിതിൻ റൈറ്റ് ആൻസർ ആണ്. ദീപു ജോയ്, ജിമ്മി, ഷെയ്ഖ് ഒക്കെ റൈറ്റ് ആൻസർ. ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരിക്കൽ കൂടി ആ ചോദ്യം കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക്.

ചെറിയ ഒരു കെണിയും പിടിച്ച് ഞാൻ ദേ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു ഡ്രൈവിൽ നിന്ന് എന്നെ രക്ഷിക്കാനായിട്ട് ഒരുപാട് പേര് ദേ റൈറ്റ് ആൻസറിലേക്ക് തന്നെയാണ് എത്തിച്ചേക്കുന്നത്. പക്ഷേ കുറച്ച് പേർക്ക് വിപിൻ ഒരു ഡൗട്ടുണ്ട്. ബട്ട് ദെൻ എല്ലാവരും തെറ്റിച്ചേക്കുന്ന എല്ലാവരും ശരി, ഐ മീൻ തെറ്റിച്ച ഉത്തരം ശരിയായിട്ടാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. സഞ്ജയ് ഗുഡ് ഈവനിങ് വിഷസ് സഞ്ജയ്. ഗുഡ് ഈവനിങ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആൻസർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും സഞ്ജയ് ദേ ഞാൻ ഗുഡ് ഈവനിങ് തിരിച്ച് പറയുമോ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം. നമുക്ക് ആ ചോദ്യത്തിലേക്ക് കടക്കാം. എൻ്റെ ഏജ് 6 വയസ്സുള്ളപ്പോൾ എൻ്റെ അനിയന് പകുതി വയസ്സാണ്, എൻ്റെ പകുതി വയസ്സാണ്. എനിക്കിപ്പോൾ 70 വയസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും എൻ്റെ അനിയൻ്റെ ഏജ്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം. ഞാൻ ചോദിച്ച ആ ചോദ്യത്തിലെ വാക്കുകളിൽ വീണു പോവാതെ ഇരുന്നാൽ കറക്റ്റായിട്ടുള്ള ഉത്തരം പറയും. ഇതിൽ വലിയ ക്ലൂ തരാനില്ല. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ആൻസേഴ്സ് പോകുന്നോട്ടെ. 5000917 ലക്കി വിനസിനെ കാത്ത്. ആസ് യൂഷ്വൽ ദ സിനിമ ടിക്കറ്റുകളൊക്കെ വെയിറ്റിംഗ് ചെയ്ത് സിനിമയാണെന്നൊക്കെ അറിയാൻ keep listening. This is Katha's Happiness Frequency Radio Sunna 91.7 FM. Kettu kettu kootu koodam.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്. എന്റെ ഉപയോഗത്തിനനുസരിച്ച്
2: കൊള്ളാലോ. എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
3: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
1: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസ് സൽവാ റോഡ്. കോൾ 7765 5954.
4: ഹായ്, ഞാൻ ദേവാനന്ദ്.
5: കരിമേ കുരുവിയെ കണ്ടില്ല.
4: ഖത്തർ എന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ടു.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine Ruji Ariyam Call 4000-1707
0: and
3: Marza Hypermarket Be Fresh Be You Visit your nearest store today
4: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ ക്രാബ് ഗ്രിൽ ബാർബിക്യൂ പ്രോൺസ് ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്
5: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ അഡ്വാൻസ് ഡേ കെയർ സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു
6: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113 ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ മെഡിക്കൽ സെന്റർ
7: ഖത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ
8: അത് മാത്രമല്ല സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്
9: ഖത്തറിന്റെ ഓട്ടോമോട്ടീവ് വേൾഡിൽ അതിവേഗം വളർന്ന ഒരു ബ്രാൻഡ് ബദീഹ അപ്പോൾസറി ആൻഡ് കാർ ആക്സസറീസ്
10: ബദീഹ ഒരു കാറിന് വേണ്ട എല്ലാ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ എന്തും അപ്പോൾസറി കാർ ആക്സസറീസ് മെക്കാനിക്കൽ പെയിന്റിംഗ് ടിന്റിംഗ് PPF എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നു
9: ബദീഹ എന്ന ബ്രാൻഡിന്റെ വിജയകഥ അറിയാം ബ്രാൻഡ് സ്റ്റോറിയിലൂടെ
11: അപ്പൊ ആ വണ്ടികൾക്ക് വേണ്ടിട്ട് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന ആശയമാണ് നാട്ടിൽ ചെയ്യാൻ പോകുന്നത് അല്ലെ
10: തീർച്ചയായിട്ടും നമ്മളിപ്പോ തൃശ്ശൂർ ടു ചങ്ങനകുളം മീൻസ് അല്ല എടപ്പാളിന്റെ ഉള്ളിലാണ് നമ്മളത് ലൊക്കേഷൻ നോക്കിയിരുന്നത് ഇപ്പൊ നമുക്ക് ചങ്ങനകുളത്ത് ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഉടനടി ഓപ്പണിംഗ് ഉണ്ടാവും
9: കേൾക്കൂ ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ മോർണിംഗ് സവാരിയിൽ
12: ബ്രാൻഡ് സ്റ്റോറീസ് നൈൻ 917 ഈവനിംഗ്സ്

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Riji Ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൻസറിലേക്ക് തന്നെയാണ് ദേ പോകുന്നത്. വിത്തൗട്ട്

നടക്കുന്നു. വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് രണ്ടു ദിവസമല്ലേ ആയുള്ളൂ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും കുറച്ച് മടി പിടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് സ്ലീപ്പി ഹെഡ് ഡേ കൂടെ ആയതുകൊണ്ട് കുറേ പേർക്ക് തന്നെ മെസ്സേജ് അയക്കാൻ ഒരു മടി വരുമല്ലോ. അപ്പോൾ ആ മടിയൊക്കെ മാറ്റാനായിട്ടാണ് വളരെ സിമ്പിൾ ചോദ്യം എന്ന് ചോദിച്ചത്. നാളെ എത്ര സിമ്പിളാക്കുമെന്ന് കരുതണ്ട. സുബൈർ റൈറ്റ് ആൻസർ പറയുന്നു, ഇല്ല സുബൈർ ഗുഡ് ഈവനിങ് മെസ്സേജ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സുബൈറെ ആൻസറിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ആൻഡ് ഓൾസോ അൽതാഫ് മെസ്സേജ് അയക്കുന്നു, റൈറ്റ് ആൻസർ തന്നെയാണ്. യെസ് റൈറ്റ് ആൻസർ. നിക്കേഷ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഹബീബ് റൈറ്റ് ആൻസർ. വിഘ്നേഷ് റൈറ്റ് ആൻസർ ആണ്. നിർമ്മൽ റൈറ്റ് ആൻസർ പറയുന്നു. വൈശാഖ് റൈറ്റ് ആൻസർ. ഫഹദിൻ്റെ ഉത്തരം ശരിയാണ്. ഒരുപാട് പേര് ദേ റൈറ്റ് ആൻസറിലേക്ക് എത്തുമ്പോൾ ദർ ഇസ് നോ മച്ച് ഓഫ് കൺഫ്യൂഷൻ. എൻ്റെ ഏജ് 6 പാതി വയസ്സെന്ന് പറയുമ്പോൾ 3 വയസ്സാണ്. സോ ഒബ്വിയസ്ലി അവിടെ ഉള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. പലപ്പോഴും ആ ഒരു പകുതി വയസ്സ് എന്ന് പറയുമ്പോൾ 70 പകുതി എടുക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. സോ എല്ലാവരുടെയും ലിസണിങ് സ്കിൽസ് അടിപൊളിയായതുകൊണ്ട് നമ്മുടെ ലിസണേഴ്സ് ഒക്കെ തന്നെ അടിപൊളിയായിട്ട് റൈറ്റ് ആയിട്ടാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. നിങ്ങളെ കേടിലങ്ങളാണ് കേട്ടോ, ഒരു ഡൗട്ടും ഇല്ല. അപ്പം എന്തായാലും ലക്കി വിനേഴ്സിന് കോൾ ലഭിക്കുന്നതായിരിക്കും. ഏതാണ് സിനിമയെന്നൊക്കെ അറിയാൻ കീപ് ലിസ്ണിങ്, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോസ് 91.7 FM ലക്കി വിനേഴ്സിനെ. ഞാനും വെയിറ്റിംഗ് ആണ്. നമുക്ക് കാണാം സിനിമ കാണുമ്പോൾ ഒരുമിച്ച്. ഓക്കെ, ഇപ്പോൾ ഒരു ബെസ്റ്റ് ആക്ടർ മൂവിയിലെ പാട്ടിലേക്ക് പോവുകയാണ്. അരുൺ ആലാട്ട് പാടിയിരിക്കുന്ന ഒരു വണ്ടർഫുൾ ട്രാക്ക്.

0: deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 8 മിനിറ്റും 5 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.
4: Going home? Make it rewarding with Kalyan Jewelers.
5: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
6: Adi, ende birthday celebration ende chelo ende.
7: Samsamindu mandi mandi.
8: ഉഫ്, ആകെ സെഡാണ് മോനെ.
9: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
6: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.

0: 91.7 FM. 91.7 FM.
1: Kathos Happiness Frequency. Radio
2: Sinner. അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. ഖത്തറിന്റെ ഓട്ടോമോട്ടീവ് വേൾഡിൽ അതിവേഗം വളർന്ന ഒരു ബ്രാൻഡ് ബദീഹ അപ്പോൾസറി ആൻഡ് കാർ ആക്സസറീസ്.
6: ബദീഹ ഒരു കാറിന് വേണ്ട എല്ലാ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാല് എന്തും അപ്പോൾസറി, കാർ ആക്സസറീസ്, മെക്കാനിക്കൽ, പെയിന്റിംഗ്, ടിന്റിംഗ്, PPF എല്ലാ വർക്കുകളും.
5: ബദീഹ എന്ന ബ്രാൻഡിന്റെ വിജയ കഥയറിയാം ബ്രാൻഡ് സ്റ്റോറിയിലൂടെ.
7: അപ്പൊ ആ വണ്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന ആശയമാണ് നാട്ടിൽ ചെയ്യാൻ പോകുന്നത് അല്ലേ?
6: തീർച്ചയായിട്ടും. നമ്മളിപ്പോ തൃശ്ശൂർ ടു ചങ്ങനകുളം, ഇല്ല അല്ല, എടപ്പാളിന്റെ ഉള്ളിലാണ് നമ്മളത് ലൊക്കേഷൻ നോക്കിയിരുന്നത്. ഇപ്പൊ നമുക്ക് ചങ്ങനകുളത്തൊരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് ഉടനടി ഓപ്പണിംഗ് ഉണ്ടാവും.
5: കേൾക്കൂ ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ മോർണിംഗ് സവാരിയിൽ.
0: ബ്രാൻഡ് സ്റ്റോറീസ്.
8: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
0: യു ആർ ലിസ്ണിംഗ് ടു
8: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas, 917 Evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Powered by
3: Katarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Once again, welcome back. Radio Sunna 91.7 FM 917 Evenings in the Time. Sandeep Anand kooda ullathu. Studio clock il samayam 7 mani kazhinja 21 minutum 48 secondum. Ettavum updated aayittulla oru evening ilude kadannu povaanu. Sharikkum updated ennu parayanulla reason is that we have lot of things coming up. Ottri travel related cheythu varunna updates, tech updates okke thanne varunnundu. Adinokke aayittu wait cheyya. But then ee oru pointil nammal theerchayittum padivaayittulla oru oormapeduthal njan marannittilla.
6: Water bill. Stay hydrated and stay tuned.
7: Oormippikkunnu Radio Suno.
8: Brought to you by
9: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
10: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: വെള്ളം കുടിക്കാനുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ, യെസ്, വെള്ളം എടുത്ത് കുടിച്ചോളൂ. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എല്ലാവരും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷൻ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായി തന്നെ വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ ഇനി പോകുന്നത് ഹെൽത്ത് വെതർ കണ്ടീഷൻസിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് ഐ തോട്ട് യെസ് ഇവിടെ ആ ഒരു ഹെൽത്ത് അപ്ഡേറ്റ് കൂടി പറയാമെന്ന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് രാത്രി സമയത്ത് നല്ല രീതിയിലുള്ള ആ ഒരു ഹ്യൂമിഡിറ്റിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും രാവിലത്തെ സമയമാണ് കൂടുതലും ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാത്രി സമയം ഇത് ഭയങ്കരമായിട്ട് തന്നെ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച തന്നെ ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ അരികിലേക്ക് ഒഫീഷ്യൽ ഇൻഫർമേഷൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻഫർമേഷൻ ബേസ് ചെയ്ത് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ കംപ്ലീറ്റ് പ്രിക്കോഷൻസുമായിട്ട്, എസ്പെഷ്യലി വെൻ യു ആർ ന്യൂ ഇൻ ഖത്തർ, ഒത്തിരി കാര്യങ്ങൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടെ ഫാമിലി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ കെയർ എടുക്കാനായിട്ട് വിട്ടുപോകരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് ഉണ്ണി മീനൻ പാടിയിരിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പാട്ട്, റിതം എന്ന സിനിമയിൽ കാണാം.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: പ്രശ്നം ഉണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
1: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
0: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ഹായ്, നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
6: ഇനി നമ്മൾ എന്ത് ചെയ്യും?
5: റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: 917 evenings.

വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സോണ 91.7 FM. ഇപ്പോഴും ബർത്ത്ഡേ വിഷസ് ദാവാന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേര് എനിക്ക് ബർത്ത്ഡേ വിഷസ് അയക്കുന്നുണ്ട്. പെട്ടെന്നൊരു ബർത്ത്ഡേ വിഷ് കൂടിയതുപോലെ. അതെന്താണ് സംഭവം, എന്താണെന്ന് അറിയില്ല കേട്ടോ. സുബൈർ ദേ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ട് ചിരിച്ച് കാണിക്കുന്നുണ്ടല്ലോ. എന്താണ് സുബൈറെ സംഭവം? സുബൈർ കോമഡി പറഞ്ഞാണോ? സുബൈർ കാണുന്നില്ലല്ലോ എവിടെ. ഓക്കെ, നിഹാൽ 14 സോങ്സ് എന്നു. അയ്യോ, ഇതിപ്പോൾ ആള് മാറിപ്പോയതാണോ സുബൈറിൻ്റെ? എന്താണ് മെസ്സേജ് എന്നുള്ളത്? ഓക്കെ, ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്, ബട്ട് ദെൻ വെയിറ്റിംഗ് ആണ് ബാക്കിയുള്ള മെസ്സേജ്. എങ്ങനെയുണ്ട് സുബൈർ വിശേഷം? അടിപൊളിയായിട്ട് പോകുന്നോ? ചൂടൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ദാ ഒത്തിരി പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയം. വളരെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ബർത്ത്ഡേ വിഷസ്, അതേപോലെ തന്നെ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ് ഉണ്ട്. ആ വിഷസിലേക്കാണ് പോകുന്നത്. അഫ്സലിൻ്റെയും ജമീനയുടെയും 18th വെഡിങ് ആനിവേഴ്സറിയാണ്. സോ അഫ്സലിനും ജമീനിക്കും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി. 18th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന രണ്ടു പേർക്കും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് ഒരിക്കൽ കൂടി ഈ വൈകിവേളയിലാണെങ്കിലും വിഷ് ചെയ്യുന്നു. ആൻഡ് ദേ നമുക്ക് ആനന്ദിൻ്റെ ആൻസർ വന്നിട്ടുണ്ട്. കുറച്ച് മുന്നേ അയച്ചതാണ്, ബട്ട് ദെൻ പേരിപ്പോഴാണോ അയച്ചേ? ആ പേര് ദേ ഇല്ല, കുറച്ച് മുന്നേ തന്നെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തോ റിഫ്രഷ് ആവാനുള്ള കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ഇന്നത്തെ ചോദ്യത്തിന് ഒരുപാട് പേര് റൈറ്റ് ആൻസർ പറഞ്ഞു എന്നുള്ളതാണ് സംഭവം. നാളെ ഞാൻ കട്ടിയാക്കും എന്നുള്ളതിന് യാതൊരു ഡൗട്ടും വേണ്ട. പക്ഷേ ഏറ്റവും അധികം ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നുള്ളൂ. ചിലപ്പോൾ പറയുന്ന ഏതെങ്കിലും ഒരു വാക്കിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കാം അവർ ട്വിസ്റ്റ് ഇരിക്കുന്നത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സംഗതി വളരെ എളുപ്പമാണ്. ഷാഫി ബ്രോ ദേ ഒരു സ്റ്റിക്കർ അയച്ചിട്ടുണ്ട്. സ്റ്റിക്കർ എനിക്ക് കാണാൻ പറ്റുന്നില്ല ഷാഫി ബ്രോ, വെയിറ്റിംഗ് ആണ്, ലോഡ് ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഈവനിങ് തന്നെയാണ് എല്ലാവർക്കും എന്ന പ്രതീക്ഷയിൽ ഞാനും ഇങ്ങനെ താ നിങ്ങളുടെ ഡ്രൈവിൽ കൂടുമ്പോൾ ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്, പറയാനുണ്ട്. ആ ട്രെൻഡിങ് വിശേഷങ്ങളിലേക്കായിരിക്കും ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. വെയിറ്റ് ഫോർ ദാറ്റ് ആൻഡ് ലിസൺ ടു എ ബ്യൂട്ടിഫുൾ സോങ്, സ്പാനിഷ് മസാല എന്ന സിനിമയിലെ.

0: വചനങ്ങളിലൂടെ.
1: രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: on 7 evenings. Only on Radio Suno 91.7 FM. 917 Evenings. Joy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Once again, welcome back. Radio Suno 91.7 FM. The 917 Evenings in the time. Sandeepana Kodiyavala. Ettom beautiful aayittulla evening thanneyana. Orubaadu visheshangalum, orubaadu gameum, funum, entertainmentum okke aayittu ingane poikkondirikkumbo. Nammude showde avasaanathe manikkoorilekku da kadakkada. Welcoming back once again to 917 Evenings. ഈ ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിംഗ് ഗാഡ്ജറ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ എത്തുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടെക്കി ടോക്ക്. ആൻഡ് ഓഫ് കോഴ്സ് ടെക്കി ടോക്കിൽ ഇന്ന് ടെക് ലവേഴ്സ്, ഗാഡ്ജറ്റ് ലവേഴ്സ് ഒക്കെ തന്നെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഫോണിന്റെ വിശേഷം. സാംസങ് ഫോൺസ് ദാ വീണ്ടും നമ്മളെ ഞെട്ടിക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അതിന് വ്യക്തമായിട്ടുള്ള റീസൺസും കാര്യങ്ങളും ഉണ്ട്. 200 MP ക്യാമറ, വെറും 4.1 mm ആണ് ഫോണിന്റെ ആകെയുള്ള ആ ഒരു തിക്നെസ് വരുന്നത്. അൾട്രാ മോഡേൺ എന്ന് പറഞ്ഞാൽ അത്രയും ഗംഭീരമായിട്ടാണ് സാംസങ് ദാ ഇപ്പോ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സീരീസ് ഫോൾഡ് 8 സീരീസിലെ ഫോണുകൾ ഇറങ്ങാൻ പോകുന്നത്. പ്രീ ഓർഡർ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ all set. ശരിക്കും ഫോൾഡബിൾ സാങ്കേതിക വിദ്യയിലെ 7 തലമുറകളുടെ ശക്തമായ പാരമ്പര്യത്തോടെയാണ് സാംസങ് ദ 8th സീരീസ് കൂടി നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ഓൾ. ഈ 8 സീരീസിൽ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് 3 പ്രീമിയം മോഡലുകളാണ് വരുന്നത്. ഗാലക്സി സി ഫോൾഡ് 8, ഗാലക്സി സി ഫോൾഡ് 8 അൾട്രാ, ഗാലക്സി സി ഫോൾഡ് ഫ്ലിപ്പ് 8 എന്നീ 3 പ്രീമിയം മോഡൽസ്. ഓഫ് കോഴ്സ് വെയിറ്റിംഗ് ആണ് ആ ഫോൺസിന്റെ ഒക്കെ തന്നെ ബാക്കിയുള്ള സ്പെക്കും കാര്യങ്ങളും ഒക്കെ അറിയാൻ. ടെക്നിക്കലിയും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോമ്പണൻസ് ഒക്കെ തന്നെ ായാലും അത്രയും പ്രീമിയം ക്വാളിറ്റിയിലേക്ക് സാംസങ് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഫോൺ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ ഇഫ് അറ്റ് ഓൾ യു ആർ പ്ലാനിംഗ് ടു ബൈ എ ഫോൺ, തീർച്ചയായിട്ടും തിങ്ക് ട്വൈസ് അല്ല ത്രൈസ് എന്ന് ഞാൻ പറയും. All right, on that note, da oru manohuramaya trackilekku ningale kondu povumbol, this is Katha's happiness frequency, Radio Suno 91.7 FM. Kettu kettu kootukoodam.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rijiyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ഇത് റേഡിയോ സെന്റർ 91.7 FM 917 ഇവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ഒരുപാട് വിശേഷങ്ങൾ, പ്രത്യേകിച്ച് ടെക് ലോകത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഞാൻ ഇനി പറയുന്ന അപ്ഡേറ്റ് പലരെയും ഞെട്ടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓഫ്കോഴ്സ് എല്ലാവരും ഞെട്ടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ശരിയാണ്. നമുക്ക് ചുറ്റും ടെക്നോളജി ഭയങ്കരമായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഡെയിലി ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എവിടെയോ ആ ഒരു തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യം ഇപ്പോൾ റിയാലിറ്റിയിലേക്ക് എത്തുകയാണ്. നമുക്ക് ചുറ്റുമുള്ള പല ടെക് വിദഗ്ധരും നോൺ ടെക്നിക്കൽ വർക്കേഴ്സ് ആണെങ്കിൽ പോലും എല്ലാരെയും സംബന്ധിച്ചിടത്തോളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് ഇനി ഒരു ഭാവി സാധ്യത മാത്രമല്ല, എപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വർക്കിനെ എന്തെങ്കിലും AI ഒരു സ്വാധീനം കൊണ്ടുവരാനായിട്ട്, ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. പക്ഷേ ഓഫ്കോഴ്സ് പല രീതിയിലും നമ്മൾ ആ എക്സ്പ്ലനേഷൻസ് ഒക്കെ തന്നെ ലോക്ക് ചെയ്തിരുന്നു. നൗ ഇറ്റ്സ് ടൈം ടു അൺലോക്ക് ആൻഡ് റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തേണ്ട സമയവും കൂടി ആവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും കൂടിയുണ്ട്. ലൈഫിലെ ഒരു ബാക്കപ്പ് പ്ലാൻ സെറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കാണ് ഗൈസ്. ഇന്ന് ആ ഒരു ബാക്കപ്പ് പ്ലാൻ സെറ്റാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ഒരു രീതിയിലുള്ള ടെൻഷനും വരാനുള്ള സാധ്യത ഉണ്ടാവില്ല. ഈ ഒരു ലോകത്ത് നമ്മൾ ഈസിലി റീപ്ലേസബിൾ ആണെന്നുള്ള ഒരു കാര്യം ഇങ്ങനെ ഓർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കമ്പനീസ് ഒക്കെ, നാട്ടിൽ തന്നെ നോക്കുമ്പോൾ ഒത്തിരി കമ്പനീസ് ഒക്കെ കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട് ഒരു 10-20% സ്റ്റാഫ് ഡിഡക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് റീസെന്റ്ലി നടന്ന ഒരു റിസർച്ചിൽ അറിയാനായിട്ട് സാധിച്ചത് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആഫ്റ്റർ എഫക്ട് തന്നെയാണെന്നാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മനുഷ്യന്മാർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ ഓഫ്കോഴ്സ് അതിൽ വേറെ ഡിബേറ്റ് ഇല്ല, റീപ്ലേസ് ആവും എന്നുള്ളതിൽ. ആൻഡ് ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ ദ ഇംപാക്ട് ഇസ് ഗോയിങ് ടു ബി റിയലി ഹെവി. കസ്റ്റമർ സർവീസ് മേഖലകൾ, അതേപോലെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്, കോൾ സെന്റേഴ്സിലൊക്കെ പണിയെടുക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെറുതായിട്ട് നാട്ടിൽ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ദെൻ ഓഫ്കോഴ്സ് നമ്മുടെ പ്ലാനും സെറ്റാക്കേണ്ട സമയമായിരിക്കുകയാണ്. ആ ഒരു ബാക്കപ്പ് പ്ലാൻ എല്ലാവരും സെറ്റ് ചെയ്യാനുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ലൈഫ് അങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആപ്സ് ആൻഡ് ഡൗൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തകൾ മുന്നോട്ട് കൊണ്ടുപോവുക. ആൻഡ് ഓൾവേസ് പ്രിപ്പയർ ഫോർ എ ബാക്കപ്പ് പ്ലാൻ. എന്തായാലും ആ ഒരു ടെൻഷൻ ഞാനൊന്ന് കൂൾ ഡൗൺ ചെയ്ത് തരാം. മനോഹരമായിട്ടുള്ള മറ്റൊരു ട്രാക്കിലേക്കാണ് പോകുന്നത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട്ട.

0: വർഷമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
1: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പെർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
0: സൽവാർ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാർ റോഡ്. കോൾ 7765-5954. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: 917 evenings.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine De Ruji Ariyam Call 4000 1707
0: and
3: Marza Hypermarket Be Fresh Be You Visit your nearest store today
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സോനോ 91.7 FM 917 ഈവനിങ്സ് ഇന്റെ ടൈം സന്ദീപാണ് കൂടെ ഉള്ളത് നാട്ടിലുള്ള വെക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് റെഡി ആയിരിക്കുകയാണ് അതല്ല ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ ഒന്ന് കമ്മിയാവാനായിട്ട് വെയിറ്റിംഗ് ആണെങ്കിൽ പലയിടത്തും ഓഫറും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോഴേ ഉണ്ട് ബട്ട് ദെൻ നാട്ടിലേക്ക് പോയിട്ട് വേണം എനിക്കൊരു സോളോ ട്രിപ്പ് പോകാൻ ഇത് സ്ഥിരമായിട്ട് നമ്മൾ പ്രവാസികൾ പറയുന്ന ഒരു ഡയലോഗ് ആയിരിക്കും പക്ഷേ ചെയ്യുന്നവരുണ്ട് ഒറ്റയ്ക്കാണെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിലും ദിസ് പെർട്ടിക്കുലർ പാത്ത് മറന്നുപോരുത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്
5: Please fasten your seatbelts.
6: Boarding pass. Dear passengers, have a safe and comfortable flight.
4: നാട്ടിലെ പല വഴികളും തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇപ്പൊ എന്തായാലും പലരും ഖത്തറി വന്നിട്ട് ഖത്തറിലെ വഴികൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈഫിൽ എപ്പോഴെങ്കിലും തന്നെ അങ്ങനെ ഒരു ട്രാവൽ റോഡിലൂടെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ക്വാഡ്രിലാറ്ററൽ അഥവാ സുവർണ ചതുരം എന്ന പേരിലാണ് ഈ ഒരു പാത അറിയപ്പെടുന്നത് ഇന്ത്യയിലെ പ്രധാന മെട്രോപോളിറ്റൻ സിറ്റീസിനെ കണക്ട് ചെയ്യുന്ന ഒരു പാതയും കൂടിയാണിത് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നീ ഇന്ത്യയിലെ നാല് പ്രധാന സിറ്റീസിനെ കണക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് വിത്തിൻ 5,846 കിലോമീറ്റേഴ്സ് സോ വെനെവർ യു ആർ പ്ലാനിങ് എ റോഡ് ട്രിപ്പ് ഈ ഭാഗത്തൂടെ ഓഫ്കോഴ്സ് സിറ്റീസ് അവിടെ തന്നെയുണ്ട് ഫുഗറ്റ് അബൌട്ട് ദി സിറ്റീസ് പക്ഷേ നമുക്ക് ഒരുപാട് കൾച്ചേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല ഏറ്റവും അധികം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഈ സ്ഥലങ്ങളിലൊക്കെ ലാൻഡ്സ്കേപ്സ് തന്നെയാണ് ആൻഡ് ദേർ ഇസ് എ ലോട്ട് ഓഫ് ട്രാവലേഴ്സ് സോളോ ട്രിപ്പേഴ്സ് ഇവരൊക്കെ തന്നെ ഈ റൂട്ട് ചൂസ് ചെയ്യാനുള്ള കാര്യം അത്ര മനോഹരമാണ് ഈ റൂട്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഒരു ട്രാവൽ ട്രിപ്പൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും പേഴ്സണലി സജസ്റ്റ് ചെയ്യാറുള്ള ഒരു കാര്യം ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട് സെലക്ട് ചെയ്യുക ഇറ്റ് വിൽ ലീവ് ബിഹൈൻഡ് മാക്സിമം മെമ്മറീസ് ആ മെമ്മറീസ് ഒക്കെ ഇതാ ഇപ്പൊ നാട്ടിൽ പോകുമ്പോൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും റൂട്ടിന്റെ പേര് വിട്ടുപോണ്ട സുവർണ ചതുരം അഥവാ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ആ ഒരു ട്രാവൽ അപ്ഡേറ്റ് ഇതാ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇത് ബോർഡിംഗ് പാസിന്റെ ടൈം ആയിരുന്നു സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത് 917 ഈവനിങ്സ് കേട്ട് കേട്ട് കൂട്ടുകൂടാം

0: Going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select tournaments. Visit Kalyan Jewelers today. Conditions apply.
2: കത്തറിന്റെ ഓട്ടോമോട്ടീവ് വേൾഡിൽ അതിവേഗം വളർന്ന ഒരു ബ്രാൻഡ് ബദീഹ അപ്പോൾസറി ആൻഡ് കാർ ആക്സസറീസ്.
3: ബദീഹ ഒരു കാറിന് വേണ്ട എല്ലാ സർവീസ് നമ്മൾ കൊടുക്കുന്നത്. വെച്ചാല് എന്തും അപ്പോൾസറി, കാർ ആക്സസറീസ്, മെക്കാനിക്കൽ, പെയിന്റിംഗ്, ടിന്റിംഗ്, PPF എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നു.
2: ബദീഹ എന്ന ബ്രാൻഡിന്റെ വിജയകഥ അറിയാം ബ്രാൻഡ് സ്റ്റോറിയിലൂടെ.
4: അപ്പൊ ആ വണ്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന ആശയമാണ് നാട്ടിൽ ചെയ്യാൻ പോകുന്നത് അല്ലേ?
3: തീർച്ചയായിട്ടും. നമ്മളിപ്പോ തൃശ്ശൂർ ടു ചങ്ങനകുളം, ഇതിന്റെ അല്ല എടപ്പാളിന്റെ ഉള്ളിലാണ് നമ്മളത് ലൊക്കേഷൻ നോക്കിയിരുന്നത്. ഇപ്പൊ നമുക്ക് ചങ്ങനകുളത്ത് ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് ഉടനടി ഓപ്പണിംഗ് ഉണ്ടാവും.
2: കേൾക്കൂ ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ മോർണിംഗ് സവാരിയിൽ.
5: എന്റെയൊക്കെ കൂട്ടത്തോട് പറഞ്ഞേ ഒറ്റാം വീട് കാട് കയറി
6: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സ്റ്റനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: ഇനി ഞാൻ പറയും, നീ അക്ക കേൾക്കാം.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine Ruji Ariyam Call 4000-1707
0: and
3: Marza Hypermarket Be Fresh Be You Visit your nearest store today
4: Once again, welcome back to Radio Suno 91.7 FM 917 Evenings in the Time. Da eto manoharamayittulla oru divasavum oruvaadu paattukalum ottiri information okke ningalude arigilekku ethikkanayitte saadhichu enna pratheekshayil njanum wind up cheyyana 917 Evenings il ninnum naale veendum kurayere updateukalum fun entertainment information okke aayittu njan thirichettunnathayirikkum. And before I leave, theerchayittum naalathe oru nalla startil namukku oruvaadu reethiyilulla preparations venam. Nannayittu urangga, adinte koottathil thanne oruvaadu vellam kudikkanayitte marannu povarathu. Drink ample amount of water.
5: Water bill. Stay hydrated and stay tuned.
6: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: ആ ഒരു ഓർമ്മപ്പെടുത്തൽ എന്തായാലും എന്നും ഉണ്ടാവും എന്ന ഒരു ഗ്യാരണ്ടി കൂടി ഇത് ഞാൻ തരികയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു, നമുക്ക് മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കൾക്കും തന്നെ ഒരു മെയിന്റനൻസ് ഒക്കെ വേണ്ട ഒരു സമയമാണ്. ബിക്കോസ് ദ ടെമ്പറേച്ചർ ഇസ് ഗെറ്റിംഗ് ഹയർ. ഏറ്റവും അധികം പണി കിട്ടുന്ന അല്ലെങ്കിൽ കൺസേണിംഗ് ആയിട്ട് വരുന്ന ഒരു കാര്യം നമ്മുടെ കാറായിരിക്കും. അപ്പൊ കാറിന് പ്രോപ്പർ സർവീസും കാര്യവും കൊടുക്കാനായിട്ട് മറക്കണ്ട. സൽവ റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ യു ക്യാൻ വിസിറ്റ് വാൽവലിൻ. 150 ഇയേഴ്സ് ഓഫ് ലെഗസി ഉള്ള ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും കൊണ്ടുവരേണ്ടതായിട്ടില്ല. ആൻഡ് ഓഫ് കോഴ്സ് അതിനൊക്കെ അപ്പൊ അത്രയും റീച്ച് ആവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിലാണ് നമ്മുടെ അരികിലേക്ക് പ്രോഡക്ട്സ് എത്തിക്കുന്നത്. വാൽവലിൻ ക്വാളിറ്റി സർവീസും ജെനുവിൻ ആയിട്ടുള്ള പാർട്സും അതേപോലെ തന്നെ സ്പെഷ്യൽ പാക്കേജ് ഓഫേഴ്സുമാണ് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഡീറ്റെയിൽസ് ചോദിക്കാനായിട്ട് ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 7765 5954. ഒരിക്കൽ കൂടി നമ്പർ റിപ്പീറ്റ് ചെയ്യാം. 7765 5954. നമുക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സും എല്ലാത്തിനും തന്നെ ഒരു സർവീസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. അപ്പോൾ ആ ഒരു സർവീസിന്റെ ടൈം കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഉഷാറായിട്ടിരിക്കുക എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ആരും പോകണ്ട കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ട്രാക്കുകൾ വരുന്നുണ്ട്. മാത്രമല്ല ബോബി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ് ഇന്നത്തെ ദിവസം. ബിക്കോസ് ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ കൂടിയാണ്. പാട്ടിന്റെ കഥകളൊക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM. സുനോ മെലഡീസ് വിൽ ബി എയറിംഗ് റൈറ്റ് അവേ. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ സി ഓൾ ടുമോറോ.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music. Doctor on air. Doctor on air. Brought to you by
3: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
3: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
0: 917 Evenings.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബി അടുക്കോടെയുള്ളത് സുനോ മെലഡീസിൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുനോ മെലഡീസിൽ ഇന്നൊരു വലിയ വിശേഷമുണ്ട്. ഈ വിശേഷം, ലോകത്ത് സംഗീതത്തെ സ്നേഹിക്കുന്നവർ എവിടെയൊക്കെയുണ്ടോ അവിടെ എല്ലാം ഇന്നൊരു ആഘോഷം തന്നെയായിരിക്കും. നമ്മളും ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാം സ്വന്തം ചിത്ര ചേച്ചിയുടെ പിറന്നാൾ. കന്യാകുമാരിയിൽ ജീവിച്ചിരുന്ന മായമ്മ എന്ന സിദ്ധയുടെ ഭയങ്കര വിശ്വാസിയായിരുന്നു ചിത്ര ചേച്ചിയുടെ അച്ഛൻ്റെ അമ്മ. കൊച്ചു ചിത്രയെ മായമ്മയുടെ കൂടെ ഇരുത്തി പാടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരിക്കൽ ചിത്ര ചേച്ചിയുടെ അമ്മ തന്നെ എഴുതിയ ഒരു പാട്ട് ചിത്ര ചേച്ചി പാടുന്നത് കേട്ട് മായമ്മ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു പറഞ്ഞു, "ഗീത് കി റാണി." അതെ, ആ അമ്മയുടെ അനുഗ്രഹം ഫലിച്ചു. ചിത്ര പാട്ടുകളുടെ തെന്നിന്ത്യൻ റാണിയായി. നമുക്ക് വാനം പാടി.

0: am Tobino Thomas.
1: Tobino Thomas.
2: ഇത് അയച്ചായിരുന്നു നമ്മളെ പറ്റിയാ
3: ചാപ്റ്റർ ടു ഞാനാ മോനെ.
0: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ നമ്മൾ ചിത്ര ചേച്ചിയുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. മലയാളികളുടെ ബാല്യം, കൗമാരം, യൗവനം എന്നീ കാലഘട്ടങ്ങളെ കടന്നുപോയ ഒരു ശബ്ദമാണ് ചിത്ര ചേച്ചിയുടേത്. ചിത്ര എന്ന പേരിലെല്ലാം ഉണ്ട്. മലയാളികൾക്ക് എന്നെന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒട്ടനവധി ഗാനങ്ങൾ നൽകിയ മഹാഗായിക. 13 ഭാഷകളിലായി 400,000+ ഗാനങ്ങളാണ് ചിത്ര ചേച്ചി നമുക്കായി പാടി തന്നിട്ടുള്ളത്. 1963 ജൂലൈ 27 ജനിച്ച ചിത്ര ചേച്ചിയുടെ ആദ്യ സംഗീത ഗുരു പിതാവ് കൃഷ്ണൻ നായർ തന്നെയായിരുന്നു. ഡോക്ടർ കെ ഓമനക്കുട്ടിയാണ് കർണാടക സംഗീതത്തിലെ ഗുരു. 1979 സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണൻ സാറാണ് ലളിത ഗാനങ്ങളിലൂടെ ചിത്ര ചേച്ചിക്ക് അവസരങ്ങൾ കൊടുക്കുന്നത്. എം ജി രാധാകൃഷ്ണൻ സാർ ഈണമിട്ട് 1982 റിലീസായ ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ സംഗീത രംഗത്ത് ചിത്ര ചേച്ചി തുടക്കം കുറിച്ചത്. ഈ ചിത്രത്തിന്റെ ഗാനരചയിതാവ് സത്യൻ അന്തിക്കാട് സാറായിരുന്നു. ഈ ചിത്രത്തിൽ 2 ഗാനങ്ങൾ ചിത്ര ചേച്ചി പാടി.

1983 റിലീസായ ഫാസിൽ സാർ സംവിധാനം ചെയ്ത എന്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിൽ ജെറി അമൽദേവ് സാറിന്റെ സംഗീത സംവിധാനത്തിൽ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്ന പാട്ടാണ് ചിത്ര ചേച്ചിയുടെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. Suno Melodies.
2: You're listening to Radio Suno. Bobby and Kode Alada. Suno Melodies. ഇന്ന് നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിയുടെ പിറന്നാൾ ആഘോഷത്തിലൂടെയാണ്. 1985 മികച്ച ഗായികയ്ക്കുള്ള ആദ്യത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ചിത്ര ചേച്ചിയെ തേടിയെത്തുന്നത്. പിന്നീട് 1995 വരെ തുടർച്ചയായി 11 വർഷം ചിത്ര ചേച്ചിക്ക് മാത്രമായിരുന്നു സംസ്ഥാന അവാർഡ്. മികച്ച ചലച്ചിത്ര പിന്നണി ഗായികയ്ക്കുള്ള 6 ദേശീയ അവാർഡുകളും ചിത്ര ചേച്ചി നേടിയിട്ടുണ്ട്. ഈ നേട്ടം ഏറ്റവും അധികം സ്വന്തമാക്കുന്ന ഗായികയും ചിത്ര ചേച്ചിയാണ്. ലതാജിക്ക് പോലും 3 ദേശീയ അവാർഡുകൾ മാത്രമേ ഉള്ളൂ. 3 തവണ തമിഴ്, 2 തവണ മലയാളം, 1 തവണ ഹിന്ദി. അങ്ങനെയാണ് ചിത്ര ചേച്ചിയുടെ ദേശീയ അവാർഡുകളുടെ പട്ടിക. ആദ്യ ദേശീയ അവാർഡ് 1985 ഇളയരാജ സർ സംഗീതം നൽകിയ സിന്ധു ഭൈരവി എന്ന ചിത്രത്തിലെ പാടരിയൻ എന്ന് തുടങ്ങുന്ന പാട്ടിനായിരുന്നു. ഈ പാട്ടിന്റെ പിന്നിലും ഒരു രസകരമായ ഒരു കഥയുണ്ട്. ഈ പാട്ട് റെക്കോർഡ് ചെയ്യാൻ ഇളയരാജ സർ ചിത്ര ചേച്ചിയെ വിളിക്കുമ്പോൾ ചിത്ര ചേച്ചിയുടെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ നടക്കുന്ന സമയമായിരുന്നു. പാടാൻ പോയാൽ പരീക്ഷ എഴുതാൻ കഴിയില്ല. എന്നാൽ ഈ പാട്ട് വേണ്ടെന്ന് വെക്കാനും പറ്റുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി. രാജ സർ അപ്പോൾ പറഞ്ഞു, പരീക്ഷകൾ ഇനിയും എഴുതാം, ഈ അവസരം വീണ്ടും കിട്ടണമെന്നില്ല, ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കൂ എന്ന്. അങ്ങനെ ചിത്ര ചേച്ചി പരീക്ഷ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഈ ഒരു തീരുമാനമാണ് ചിത്ര ചേച്ചിയെ ദേശീയതലത്തിലേക്ക് എത്തിക്കുന്നത്.

0: ഖത്തറിന്റെ ഓട്ടോമോട്ടീവ് വേൾഡിൽ അതിവേഗം വളർന്ന ഒരു ബ്രാൻഡ് ബദീഹ അപ്പോൾസറി ആൻഡ് കാർ ആക്സസറീസ്.
1: ബദീഹ ഒരു കാറിന് വേണ്ട എല്ലാ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തും അപ്പോൾസറി, കാർ ആക്സസറീസ്, മെക്കാനിക്കൽ, പെയിന്റിംഗ്, ടിന്റിംഗ്, PPF എല്ലാ വർക്കുകളും.
0: ബദീഹ എന്ന ബ്രാൻഡിന്റെ വിജയ കഥ അറിയാം ബ്രാൻഡ് സ്റ്റോറിയിലൂടെ.
2: അപ്പൊ ആ വണ്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന ആശയമാണ് നാട്ടിൽ ചെയ്യാൻ പോകുന്നത് അല്ലേ?
1: തീർച്ചയായിട്ടും. നമ്മളിപ്പോ തൃശ്ശൂർ ടു ചങ്ങനകുളം മീൻ അല്ല എടപ്പാളിന്റെ ഉള്ളിലാണ് നമ്മളത് ലൊക്കേഷൻ നോക്കിയിരുന്നത്. ഇപ്പൊ നമുക്ക് ചങ്ങനകുളത്ത് ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഉടനടി ഓപ്പണിംഗ് ഉണ്ടാവും.
0: കേൾക്കൂ ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ മോർണിംഗ് സവാരിയിൽ. ബ്രാൻഡ് സ്റ്റോറീസ്.
3: ഹായ്, ദിസ് ഈസ് അടോൺ വിജയ്. യു ആർ ലിസണിംഗ് ടു റേഡിയോ സോനോ 91.7 FM. റേഡിയോ സോനോ 91.7 FM.
4: ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് നമ്മൾ ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ. അല്ല, ഈ ക്ലാസിക്കൽ സോങ്സ് അതല്ലെങ്കിൽ സിനിമയിലെ പാട്ടുകളെ പറ്റിയൊക്കെ പറയുമ്പോഴും ചിത്ര ചേച്ചി തന്റെ കരിയറിൽ ചെയ്ത ഒരു എക്സ്പെരിമെന്റിനെ പറ്റി നമ്മൾ പറയണ്ടേ? വർഷം 1993. ഈ പാട്ട് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, എന്നാൽ ഇങ്ങനൊരു പാട്ട് ഇന്ന് എല്ലാവരും കേൾക്കുക തന്നെ വേണം. ഈ ഹിപ്ഹോപ്പും റാപ്പും എല്ലാം ഇന്ത്യൻ മ്യൂസിക്കിൽ വരുന്ന കാലഘട്ടമാണ് early 90s. ആ ടൈമിൽ ചിത്ര ചേച്ചി ബോളിവുഡിലെ വൂഡോ എന്ന് പറഞ്ഞൊരു റാപ്പർ ഉണ്ടായിരുന്നു. ആ റാപ്പറുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അത് മ്യൂസിക് ചെയ്തത് അന്ന് നവാഗതരായ ഇന്ന് പ്രശസ്തരായ സലീം സുലൈമാൻ ആയിരുന്നു. റഗ്ഗ റഗ്ഗ എന്നായിരുന്നു ആ ആൽബത്തിന്റെ പേര്. അത് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ ഇപ്പോഴും ഈ പാട്ട് കാണാട്ടോ. ഇതിന്റെ മറ്റൊരു രസകരമായ ഒരു കഥ എന്താണെന്നറിയോ? ഇതിൽ ഈ റാപ്പർ എപ്പോഴും മുഖമൂടി അണിഞ്ഞായിരുന്നു നടന്നിരുന്നത്. ഈ പാട്ടിന്റെ റെക്കോർഡിങ്ങിനും മ്യൂസിക് വീഡിയോ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ദിവസങ്ങളോളം ചിത്ര ചേച്ചി ഒപ്പം വർക്ക് ചെയ്തിട്ടും വൂഡോ റാപ്പർ തന്റെ യഥാർത്ഥ മുഖം കാണിക്കാൻ തയ്യാറായില്ല. ഈവൻ സ്മോക്ക് ചെയ്യുമ്പോൾ പോലും പുള്ളി മാസ്ക് വെച്ച് തന്നെയായിരുന്നു നിന്നിരുന്നത്. ചിത്രീകരണം കഴിഞ്ഞ ഉടനെ താരം സെറ്റിൽ നിന്ന് പോവുകയും ചെയ്തു. അതുകൊണ്ട് താൻ കൊലാബറേറ്റ് ചെയ്ത റാപ്പറിന്റെ മുഖം ചിത്ര ചേച്ചി ഇന്നും കണ്ടിട്ടില്ല. ഈ പാട്ട് അന്നത്തെ കാലത്ത് വലിയൊരു ഹിറ്റായിരുന്നു. ചിത്ര ചേച്ചിയുടെ ഇതിലെ വേഷത്തെ പറ്റിയിട്ടും അന്ന് വലിയ ചർച്ചയായിരുന്നു. ക്രിസ്റ്റൽ ബോളൊക്കെ നോക്കി ഭാവി പ്രവചിക്കുന്ന ഒരു ജ്യോത്സ്യയായിട്ടാണ് ചിത്ര ചേച്ചി ഇതിൽ അഭിനയിച്ചത്. കുറെ കളറുകളുള്ള വലിയൊരു തലപ്പാവൊക്കെ തലയിൽ വെച്ച് കുറെ മാലകളൊക്കെ അണിഞ്ഞ ചിത്ര ചേച്ചിയുടെ ഈ അപൂർവ വേഷം അന്ന് എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു. ഒരിക്കൽ ചിത്ര ചേച്ചി നമ്മുടെ റേഡിയോ സെനോന്റെ ഖത്തർ ഓഫീസിൽ വന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ചിത്ര ചേച്ചിയുടെ ട്രിബ്യൂട്ടിൽ നമ്മൾ ഈ പാട്ട് ഉൾപ്പെടുത്തി. ചിത്ര ചേച്ചി എന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇതൊക്കെ എങ്ങനെ നിങ്ങൾ ഓർത്തെടുക്കുന്നു എന്നാണ്. ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ അത് ഏതാണെങ്കിലും നമ്മൾ മറക്കില്ലല്ലോ.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത്, സുനോ മെലഡീസിൽ. ഇന്ന് ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ. കേരളത്തിന്റെ ശബ്ദമായിരുന്നു കെ എസ് ചിത്ര. ആ പാട്ടിൽ അലിയാതെ ഹൃദയവും കാലവും ഇല്ല. എം ജി രാധാകൃഷ്ണൻ സാറിന്റെ കൈപിടിച്ച് സിനിമാ സംഗീത ലോകത്തേക്ക് എത്തിയ ഒരു കൊച്ചു ചിത്രയുണ്ട്. 5 വയസ്സിൽ ചിത്ര എന്ന മിടുക്കി റെക്കോർഡിംഗ് മൈക്കിന് മുന്നിലെത്തി. ആകാശവാണി ഒരുക്കിയ ഒരു സംഗീത ശില്പത്തിൽ പാടാനായിരുന്നു. എം ജി രാധാകൃഷ്ണൻ സാറിന്റെ തോളിലേറി അവിടേക്ക് എത്തിയ ചിത്ര ചേച്ചി അക്കാലം മുതൽ തന്നെ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. 1979 അരവിന്ദന്റെ കുമ്മാട്ടി എന്ന ചിത്രത്തിൽ കോറസ് പാടിയാണ് ചിത്ര ചേച്ചിയുടെ സിനിമാ പ്രവേശനം. എം ജി രാധാകൃഷ്ണൻ സാറിന്റെ സംഗീതത്തിൽ പിറന്ന മുത്തശ്ശി കഥയിലെ കുമ്മാട്ടി എഴുന്നള്ളത്ത് എന്ന പാട്ടിനാണ് കോറസ് പാടുന്നത്. കുട്ടികളായ ചിത്ര ചേച്ചിയും സഹോദരി ബീനയും ഒക്കെ പാടാൻ വിളിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ സാറാണ്. ഇത്രയൊക്കെ പറയുമ്പോഴും ഇത്രയും പാട്ടുകൾ കേൾക്കുമ്പോ ഏതായിരിക്കും ചിത്ര ചേച്ചിയുടെ ആദ്യത്തെ പാട്ട് അറിയാമോ? അട്ടഹാസം എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ആ പാട്ട്. പൂവച്ചൽ ഖാദർ, എം ജി രാധാകൃഷ്ണൻ സാർ കൂട്ടുകെട്ടിൽ പിറന്ന ചെല്ലം ചെല്ലം എന്ന പാട്ടാണ് ചിത്ര ചേച്ചി കൗമാരിക്കാരിയായി ആദ്യമായി പാടുന്ന പാട്ട്.

ഈ പാട്ട് പാടിയപ്പോൾ ചിത്രചേച്ചി 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇത്രയൊക്കെ പറയുമ്പോൾ ചിത്രചേച്ചിയെ നമ്മൾ ഇങ്ങനെ ചിരിച്ചല്ലേ എപ്പോഴും കണ്ടിട്ടുള്ളൂ. എന്നാൽ ചിത്രചേച്ചിയെ ദേഷ്യം പിടിപ്പിച്ച ഒരാളുണ്ട് നമ്മുടെ മലയാളം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ. കേൾക്കാം രണ്ട് പാട്ടൊക്കെ കേട്ടു വരുമ്പോൾ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler,
6: powered by
7: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4001707
5: and
8: Marza Hypermarket, be fresh, be you. Visit your nearest store today.
9: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal Shishadri Sharma Rajesh Raman. You all know me as Blase.
10: You're listening to
9: Radio Suno 91.7, Qatar's favorite radio station.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ. ചിരിച്ച് മാത്രമേ ചിത്രചേച്ചിയെ കണ്ടിട്ടുള്ളൂ. നമുക്ക് പോലും തോന്നും ചിത്രചേച്ചിക്ക് ഒരിക്കലും ദേഷ്യം വന്നിട്ടില്ല എന്ന്. ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ദേഷ്യം പിടിപ്പിച്ച ഒരാൾ നമ്മുടെ മലയാളം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ തന്നെയുണ്ട്. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ശരത് സാറാണ്. കഥ എങ്ങനെയാന്ന് വെച്ചാല്, ചിത്രചേച്ചി പൊതുവെ എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വീട്ടിൽ എന്തെങ്കിലും സാധനം വെച്ചാൽ അത് അവിടെ തന്നെ വേണം, വൃത്തി വേണം, OCD ആണെന്ന് വേണമെങ്കിൽ പറയാം, എല്ലാം അതുപോലെ തന്നെ വേണം. അത്ര സന്ദർഭങ്ങളിൽ അതങ്ങനെ അല്ലെങ്കിൽ ദേഷ്യം വരാറുണ്ടെന്നാണ് ചിത്രചേച്ചി പറയുന്നത്. ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്ലോയിലായിരിക്കും ചെയ്യുന്നത്. ഗായകർ മാറി മാറി വരണം, ഒരേ ടെമ്പോയിൽ ആകരുത്, വേരിയേഷൻ വേണം എന്നൊക്കെ ചിത്രചേച്ചിക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കി അതനുസരിച്ച് പാട്ടുകൾ സെറ്റ് ചെയ്തിട്ടായിരിക്കും സ്റ്റേജ് ഷോ ചെയ്യുന്നത്. ഒരു പാട്ട് കഴിഞ്ഞാൽ അടുത്ത പാട്ടിലേക്ക് പോകാൻ വൈകരുത്, കേൾവിക്കാർ കാത്തു നിൽക്കേണ്ടി വരരുത്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ അതൊരു രസമായി തോന്നുകയുള്ളൂ, സമയത്ത് തീർക്കുവാൻ ചെയ്യാം. ഇങ്ങനെയാണ് ചിത്രചേച്ചിയുടെ ഒരു പ്ലാൻ. അങ്ങനെ ഇരിക്കും സ്റ്റേജ് ഷോ. ശരത് സാറിന്റെ ഇൻട്രോയ്ക്കായിട്ട് റെഡിയായി നിർത്തിയിരിക്കുകയാണ്. വെള്ളമൊക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കിയാണ് ശരത് സാറിന് ചിത്രചേച്ചി നിർത്തിയേക്കുന്നത്. എന്നിട്ട് ഇൻട്രോ ആയപ്പോൾ ശരത് സാറിനോട് കയറൂ എന്ന് പറഞ്ഞപ്പോൾ ശരത് സാറ് പറയാ, അയ്യോ എന്റെ ബുക്ക് എവിടെയെന്ന്. കയ്യിൽ വെച്ചിരുന്നതല്ലേ എന്ന് ചിത്രചേച്ചി ചോദിച്ചപ്പോ, അത് അവിടെ നിന്നൊരു പെൺകുട്ടി വാങ്ങിച്ചോണ്ട് പോയി, ആ പെൺകുട്ടി ആരെന്നോ പേര് പോലും അറിയില്ല എന്ന്. ഇത് കേട്ട ചിത്രചേച്ചിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വന്നു, നല്ല വഴക്കും പറഞ്ഞു. അങ്ങനെ വഴക്ക് പറഞ്ഞതിനെയാണ് ശരത് സാർ ഇപ്പോഴും പറയും, ചിത്രചേച്ചി എൻ്റെ അടുത്ത് കാലിയെ പോലെ പെരുമാറിയ ഒരു ദിവസം ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും പാട്ട് നന്നാകണം, പരിപാടി നന്നാകണം എന്ന നിർബന്ധം കൊണ്ടല്ലേ, സാരമില്ല അല്ലേ.

0: रेडियो सुनो 91.7 एफएम कतर्स फेवरेट रेडियो स्टेशन फेवरेट रेडियो स्टेशन कतरिन्റെ ഓട്ടോമോട്ടീവ് വേൾഡിൽ അതിവേഗം വളർന്ന ഒരു ബ്രാൻഡ് ബദീഹ അപ്പോൾസറി ആൻഡ് കാർ ആക്സസറീസ്
1: ബദീഹ ഒരു കാറിന് വേണ്ട എല്ലാ സർവീസ് നമ്മൾ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ എന്തും അപ്പോൾസറി കാർ ആക്സസറീസ് മെക്കാനിക്കൽ പെയിന്റിംഗ് ടിന്റിംഗ് പിപിഎഫ് എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യും
0: ബദീഹ എന്ന ബ്രാൻഡിന്റെ വിജയകഥ അറിയാം ബ്രാൻഡ് സ്റ്റോറിയിലൂടെ
2: അപ്പൊ ആ വണ്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന ആശയമാണ് നാട്ടിൽ ചെയ്യാൻ പോകുന്നത് അല്ലെ
1: തീർച്ചയായിട്ടും നമ്മളിപ്പോ തൃശ്ശൂർ ടു ചങ്ങനകുളം ഇല്ല അല്ല എടപ്പാളിന്റെ ഉള്ളിലാണ് നമ്മളത് ലൊക്കേഷൻ നോക്കിയിരുന്നത് ഇപ്പൊ നമുക്ക് ചങ്ങനകുളത്ത് ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഉടനടി ഓപ്പണിംഗ് ഉണ്ടാവും
0: കേൾക്കൂ ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ മോർണിംഗ് സവാരിയിൽ
3: This is Radio Suno
4: 91.7 FM
3: Qatar's favorite radio station Suno Melodies
5: You are listening to Radio Suno Bobby and Kode Olada Suno Melodies ഇന്ന് നമ്മൾ ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ സ്പെഷ്യലിലൂടെ എന്തുകൊണ്ടാണ് മലയാളികൾ ചിത്ര ചേച്ചി ഇത്രയേറെ സ്നേഹിക്കുന്നത് അതൊരു പ്രതിഭാശാലിയായ പാട്ടുകാരി ആയതുകൊണ്ട് മാത്രമാണോ അതിനെല്ലാം അപ്പുറത്ത് നമ്മളറിയാതെ നമ്മുടെ ഹൃദയത്തെ വന്ന് തൊടുന്ന എന്തോ ഒന്നുണ്ട് ചിത്ര ചേച്ചിയുടെ വ്യക്തിത്വത്തിൽ അത് പറയാൻ കാരണം പണ്ട് മ്യൂസിക് റിസർച്ചറായ രവിമേനോൻ സാറ് എഴുതിയ ഒരു ആർട്ടിക്കൽ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ആ കഥ ഇങ്ങനെയാണ് ദുബായിൽ വെച്ച് അദ്ദേഹം കണ്ടുമുട്ടിയ മലപ്പുറംകാരനായ ഷാർജ എന്ന കാർ ഡ്രൈവർ ഷാർജയിലേക്കുള്ള യാത്രയിൽ ഉടനീളം ഷാർജന്റെ കാർ സ്റ്റീരിയോയിൽ മുഴങ്ങിക്കേട്ടത് ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ മാത്രം കൗതുകം തോന്നി രവി സാറ് അദ്ദേഹത്തോട് ചോദിച്ചു മറ്റാരുടെയും പാട്ടുകൾ കേൾക്കാറില്ലേ നിങ്ങൾ മറുപടിയായി ഷാർജേട്ടൻ ഒരു കഥ പറഞ്ഞു 5-6 വർഷം മുൻപാണ് നാട്ടില് ഒരു മോഷണ കേസിന്റെ പേരില് ഷാജ ചേട്ടനെ പോലീസ് ഓടിച്ചു സത്യത്തിൽ ആ കേസുമായിട്ട് അദ്ദേഹത്തിന് ഒരു പങ്കും ഉണ്ടായിരുന്നില്ല അതിൽപ്പെട്ട ചിലർ സംഭവം നടന്ന ദിവസം അദ്ദേഹത്തിന്റെ ടാക്സിയിൽ സഞ്ചരിച്ചിരുന്നു അതായിരുന്നു വിനയായത് ദിവസങ്ങളോളം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വന്നു എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങുന്ന ആളായതുകൊണ്ട് നാട്ടിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി ഏറ്റവും വേദനിപ്പിച്ചത് അമ്മയും അച്ഛനും 3 പെങ്ങന്മാരുമാണ് മാനക്കേട് സഹിക്കാനാവാതെ ഒരു ദിവസം അമ്മ ജീവിതം തന്നെ വേണ്ട എന്ന് വെക്കുന്ന അവസ്ഥ വരെ എത്തി ഭാഗ്യം കൊണ്ടാണ് അന്ന് അവർ രക്ഷപ്പെട്ടത് കേസിൽ നിന്ന് ഒഴിവായെങ്കിലും മോഷ്ടാവ് എന്ന പേര് അദ്ദേഹത്തിന് വീണു കഴിഞ്ഞിരുന്നു ഷാജയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടം പതുക്കെ താൻ പോലും അറിയാതെ വിഷാദ രോഗിയായി മാറുകയായിരുന്നു വീട്ടുകാർക്ക് അപമാനമായി ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെയാണ് ജീവിതം അവസാനിപ്പിക്കാൻ അദ്ദേഹം നിശ്ചയിക്കുന്നത് അതിനെ കാറിന്റെ ഡോറും വിൻഡോ ഒക്കെ ഭദ്രമായി അടച്ച ശേഷം ജീവിതം അവസാനിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങുകയായിരുന്നു ആ സമയത്ത് ചിത്ര ചേച്ചിയുടെ പാട്ടുകളോട് വലിയ ഇഷ്ടമായതുകൊണ്ട് വണ്ടിയിലെ സ്റ്റീരിയോയിൽ മഞ്ഞൾ പ്രസാദം എന്ന കാസറ്റ് വെച്ചു ആ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങ് അവസാനിപ്പിക്കുക എന്നായിരുന്നു മോഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പാട്ടുകൾ അങ്ങനെ പാടുകയാണ് ചിത്ര ചേച്ചി ഇന്ദു പുഷ്പം വാർമുകിലെ പാലപ്പൂവേ രാജഹംസമേ ഓരോ പാട്ട് തീരുമ്പോ അടുത്ത പാട്ട് കേൾക്കാൻ തോന്നും അദ്ദേഹത്തിന് ഓരോ പാട്ട് കേൾക്കുമ്പോ അതിനോടനുബന്ധിച്ച നല്ല കാര്യങ്ങൾ പലതും ഓർമ്മയിൽ വന്നു അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാനുള്ള സമയം നീണ്ടു നീണ്ടു പോവുകയായിരുന്നു എന്തു പറയാൻ കാസറ്റ് രാജഹംസമേ പാടി തീരുമ്പോഴേക്കും ആ ഒരു മോഹം കെട്ടടങ്ങി കഴിഞ്ഞിരുന്നു ഇന്നും ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഷാജ ചേട്ടൻ ആ പാട്ട് കേൾക്കും അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചെടുത്തു നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു ഷാജ ചേട്ടൻ ദുബായിൽ ടാക്സി ഓടിച്ചും മറ്റും ഉണ്ടാക്കിയ വരുമാനം കൊണ്ട് 2 പെങ്ങന്മാരുടെ വിവാഹവും നടത്തി നാട്ടിലുണ്ടായ ചീത്തപ്പേര് പതിയെ പതിയെ മാറുകയും ചെയ്തു ഇത് കേട്ടപ്പോ രവി സാറിന് തോന്നി ഉടനടി ചെന്നൈയിലേക്ക് ചിത്ര ചേച്ചിയെ വിളിച്ച് ഇക്കാര്യം പറയണം പ്രിയ ഗായികയോട് ഷാജചേട്ടനെ സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കണമെന്ന് എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഷാജചേട്ടന്റെ പ്രതികരണം വേണ്ട സർ അവരോട് സംസാരിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല ദിവസവും ഞാൻ അവരുടെ പാട്ട് കേൾക്കുന്നു എനിക്കത് മതി സിനിമയിലെ ഏതെങ്കിലും കഥാസന്ദർഭത്തെ പൊലിപ്പിക്കാൻ വേണ്ടി മാത്രം രചിക്കപ്പെടുന്ന ഒരു പാവം ഗാനത്തിന് വിലപ്പെട്ട മനുഷ്യജീവൻ രക്ഷിക്കാൻ കഴിയുന്നു എന്നത് ഒരു ചെറിയ കാര്യമാണ്

റേഡിയോ സുനോ ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്നത്തെ യാത്ര നമ്മുടെ ചിത്ര ചേച്ചിക്ക് വേണ്ടിയായിരുന്നു, കാരണം ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഇത്രയും നേരം ഒരുപാട് കഥകൾ ചിത്ര ചേച്ചിയെ പറ്റിയും പാട്ടുകളെ പറ്റിയൊക്കെ പറയും. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ആരായിരിക്കും ചിത്ര ചേച്ചിയുടെ ആദ്യത്തെ ആരാധകൻ? ആരാധകനല്ല, അതൊരു ആരാധികയാണ്. ചിത്ര ചേച്ചി തന്നെ പറഞ്ഞ ഒരു കഥയാണേ. 10, 35, 40 വർഷം മുൻപാവണം തമിഴിൽ പാടി തുടങ്ങിയിട്ടേ ഉള്ളൂ ചിത്ര ചേച്ചി. ആരാധനയെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇംഗ്ലണ്ടിൽ ഒരു തമിഴ് ഗാനമേള നടക്കുകയാണ്. ഇളയരാജ സാർ, എസ് പി ബി സാർ, അങ്ങനെ പലരും ഉണ്ട്. അമ്മയാണ് അന്ന് ചിത്ര ചേച്ചിയുടെ കൂടെ പരിപാടിക്ക് വന്നിരുന്നത്. വേദിക്ക് മുന്നിലിരുന്ന് പാട്ട് കേട്ടിരുന്ന അമ്മയെ കാണാൻ ഇടവേള സമയത്ത് പിന്തിരയിൽ നിന്ന് ഒരു തമിഴ് പെൺകുട്ടി എത്തി. ചിത്രയുടെ വലിയ ഫാനാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ അവർ. എന്നിട്ട് ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാൻ സഹായിക്കണം എന്നതായിരുന്നു ആ കുട്ടിയുടെ ആവശ്യം. അലിവ് തോന്നിയിരിക്കുന്ന അമ്മയ്ക്ക് പരിപാടി കഴിഞ്ഞ് അമ്മ സ്റ്റേജിൽ അവളെ കൂട്ടിക്കൊണ്ട് വന്ന് ചിത്ര ചേച്ചിയെ പരിചയപ്പെടുത്തി. അങ്ങനെ വിടർന്ന കണ്ണുകളോടെ ചിത്ര ചേച്ചിയെ നോക്കി നിന്ന ആ കുട്ടിയായിരുന്നു വളർമതി, ചിത്ര ചേച്ചിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ഫാൻ. ദേഹമാസുകളും തന്റെ പേര് പച്ച കുത്തി വന്ന ഒരു തഞ്ചാവൂർക്കാരി. ചിത്ര ചേച്ചിക്ക് അതൊരു വലിയ അത്ഭുതമായിരുന്നു. വലിയൊരു സൗഹൃദത്തിന്റെ തുടക്കവുമായിരുന്നു ആ കൂടിക്കാഴ്ച. ദിവസവും ചിത്ര ചേച്ചിയെ വീട്ടിലേക്ക് ഫോൺ വിളിക്കും, നിരന്തരം കത്തുകൾ എഴുതും. ലോകത്തിന്റെ ഏത് മൂലയിലായിരുന്നാലും ചിത്ര ചേച്ചിയുടെ ജന്മദിനത്തിൽ വളർമതിയുടെ വിളി വന്നിരിക്കും. ചേച്ചി പോലും മറന്നുപോയ ജന്മദിനങ്ങൾ അങ്ങനെ വളർമതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഒരു വളർമതി മാത്രമല്ല, എത്രയോ ആളുകൾ ഇന്നും ചിത്ര ചേച്ചിയെ ഇങ്ങനെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. അതിൽ ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെടും. ഇനിയും ഒട്ടേറെ ഗാനങ്ങളിലൂടെ ചിത്ര ചേച്ചി നമ്മളെ വിസ്മയിപ്പിക്കട്ടെ, ആയുരാരോഗ്യത്തോടെ ഇരിക്കട്ടെ, ഒത്തിരി പാട്ടുകൾ നമുക്ക് പാടിത്തരാൻ. ഒരിക്കൽ കൂടെ വിഷ് ചെയ്യുന്നു ചിത്ര ചേച്ചിക്ക് 1000 ജന്മദിനാശംസകൾ.

0: Radio Suno 91.7 FM,
1: Qatar's favorite radio station.
0: Action.
2: Mona Dinesha, Adimohamana, Adimoham.
0: Horror. Thank you, Pogan. Anu Adilla. Or drama.
3: In the Kudumba. In the Sorkaraji.
0: Is the genre Idanangilum? Ivide. Ticket ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: ബ്രോട്ട് യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: Hi, this is Manjuma.
7: Hi, this is Manjuma.
6: You are listening to 91.7, Qatar's favorite radio station, Radio Suno.
7: Radio Suno.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഖത്തറിന്റെ ഓട്ടോമോട്ടീവ് വേൾഡിൽ അതിവേഗം വളർന്ന ഒരു ബ്രാൻഡ് ബദീഹ അപ്പോൾസറി ആൻഡ് കാർ ആക്സസറീസ്.
3: ബദീഹ ഒരു കാറിന് വേണ്ട എല്ലാ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തും അപ്പോൾസറി, കാർ ആക്സസറീസ്, മെക്കാനിക്കൽ, പെയിന്റിംഗ്, ടിന്റിംഗ്, PPF എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നു.
2: ബദീഹ എന്ന ബ്രാൻഡിന്റെ വിജയകഥ അറിയാം ബ്രാൻഡ് സ്റ്റോറിയിലൂടെ.
4: അപ്പൊ ആ വണ്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന ആശയമാണ് നാട്ടിൽ ചെയ്യാൻ പോകുന്നത് അല്ലേ?
3: തീർച്ചയായിട്ടും. നമ്മളിപ്പോ തൃശ്ശൂർ ടു ചങ്ങനകുളം, നീന്റെ അല്ല, എടപ്പാളിന്റെ ഉള്ളിലാണ് നമ്മളത് ലൊക്കേഷൻ നോക്കിയിരുന്നത്. ഇപ്പൊ നമുക്ക് ചങ്ങനകുളത്ത് ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഉടനടി ഓപ്പണിംഗ് ഉണ്ടാവും.
2: കേൾക്കൂ ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ മോർണിംഗ് സവാരിയിൽ.
5: Hello everyone, this is Naresh Iyer.
6: You are listening to
5: Radio Suno 91.7. Kate Tikki.

91.7 FM. 91.7 FM. Qatar's favorite radio station.

रेडियो सुनो 91.7 FM, 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।

0: 91.7 FM.
1: Qatar's favorite radio station.

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.